ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 24, കൊല്ലവർഷം 1201, ഇടവം 31, 2026 ജൂൺ 14, ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.
1: അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. കണ്ണുനീർത്തുള്ളി എന്ന പ്രസിദ്ധമായ വിലാപകാവ്യത്തിൽ നാലപ്പാട്ട് നാരായണ മേനോൻ അന്വർത്ഥമായി രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണിവ. അനന്തവും അജ്ഞാതവും ആർക്കും അവർണനീയവുമാണ് ഈ ലോകചക്രവും അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മാർഗവും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ട് നോക്കുന്ന മനുഷ്യന് ഇതിൻ്റെ പരമാർത്ഥസ്ഥിതി ഗ്രഹിക്കുക സുദുഷ്കരം തന്നെയാണ്. ഘോരസാഗരം, കൊടുങ്കാട്, മഹാസത്രം, അത്യാശ്ചര്യ നാടകവേദി എന്നിങ്ങനെയെല്ലാം പൂർവസൂരികൾ ലോകത്തെ സ്വഭാവനാനുസരണം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആദിത്യൻ മുതൽ അമീബ വരെ വ്യത്യസ്ത നാമരൂപഭാവങ്ങളോടുകൂടിയ ജീവകോടികളെക്കൊണ്ട് സമലംകൃതമാണ് ലോകം. ദൃശ്യങ്ങളും ദർശനവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ദ്രഷ്ടാവ് അഥവാ കാഴ്ചക്കാരൻ ആരാണെന്ന് അധികമാരും അന്വേഷിക്കുവാൻ മുതിരുന്നില്ലെന്നുള്ളതാണ് നിജസ്ഥിതി. ആദ്യന്തങ്ങളെപ്പറ്റി അറിയാതെ മദ്യം മാത്രം കണ്ടുകൊണ്ട് മോഹനീയമായ ഈ ദൃശ്യങ്ങളിൽ ആകൃഷ്ടരായി അലഞ്ഞു തിരിയുകയാണ് മാനുഷ്യകം. വിലപ്പെട്ട വിവേക വിചാരശേഷി കൈമുതലായി ലഭിച്ചിട്ടുള്ള മാനവ സമൂഹം പൂന്താനം പറഞ്ഞിട്ടുള്ളതുപോലെ ജന്മം പഴുതേ ചുട്ടു തിന്നുകയാണ് ചെയ്യുന്നത്. അപൂർവം ചില ധീരന്മാർ ആദ്യം മുതലേ ഈ അനിർവചനീയമായ ലോകപ്രതിഭാസത്തിന്റെ ഉറവിടം കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂര്യതുല്യം അവർ അത് കണ്ടെത്തി. പിന്നാലെ വരുന്ന സത്യാന്വേഷകർക്കായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അവർ യാത്രയായതും. അവയാണ് ആർഷഭാരതത്തിന്റെ അസ്തിത്വ പ്രമാണങ്ങളായ ഉപനിഷത്തുകൾ. അവയിൽ പറഞ്ഞിട്ടുള്ള നിലനിൽപ്പിന്റെ രഹസ്യം അഥവാ പരമകാരണ തത്വം എന്തെന്ന് ഗ്രഹിക്കുവാൻ ഭൂരിഭാഗം ആളുകളും മിനക്കെടാറില്ല. മൃത്യുവാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിനു വേണ്ടി ഉള്ളുന്നതുപോലെ നശ്വരമായ സുഖഭോഗങ്ങൾ തേടി ജീവിതം പാഴാക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടം പോലെ ജീവിതം നയിക്കുന്നതിൻ്റെ തിക്തഫലങ്ങളാണ് അനുദിനം നാം ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ ദുരന്ത സംഭവങ്ങളെല്ലാം. ഒരുവൻ ഈ ജീവനെ ഒരു അത്ഭുത വസ്തുവിനെപ്പോലെ നോക്കി നിൽക്കുന്നു. അപ്രകാരം തന്നെ മറ്റൊരുവൻ ഒരു അത്ഭുത വസ്തുവിനെപ്പോലെ അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. വേറൊരാൾ ആശ്ചര്യ വസ്തുവിനെപ്പോലെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇനിയും ഒരാൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ പോലും അറിയുന്നവനായി ഭവിക്കുന്നുമില്ല. ഈ നാല് പേരിൽ ഒരാളാണ് നാമെന്നതിൽ സംശയമില്ല. കണ്ടാലും കേട്ടാലും കൊണ്ടാലും അറിയാത്ത നാലാമത്തെ വിഭാഗത്തിലാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും നില. കീർത്തിയും സമ്പത്തും ആദരാംഗീകാരങ്ങളും ഏതു വിധത്തിലും നേടിയെടുക്കുന്നതിന് വേണ്ടി പരക്കം പായുന്ന ജനകോടികൾക്ക് ലോകത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചോ അതിൽ സമാധാന സംസ്ഥിതി നിലനിർത്തുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുവാൻ സാധ്യമേയല്ല. ആർത്തി എന്ന മൂർത്തിയുടെ ആവേശത്തിൽ അമർന്ന് ജീവിതം നയിക്കുന്നവർക്ക് സമാധാനകാംക്ഷികളായ സാധുക്കളോട് ദ്വേഷവും അവരെ വകവരുത്താനുള്ള നിഗൂഢ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് ജീവിതധർമ്മം. വിതച്ചത് കൊയ്യാൻ അവർ തയ്യാറായിക്കൊള്ളട്ടെ എന്നാശ്വസിക്കാനേ നിർവാഹമുള്ളൂ. ഏവർക്കും സന്മനോഭാവം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാനേ വസ്തുസ്ഥിതി അല്പമെങ്കിലും അറിഞ്ഞ സമാധാന കാംക്ഷികൾക്ക് ചെയ്യാൻ കഴിയൂ.
0: ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക് കേൾക്കാം.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖമറിയിച്ചു. ഇവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി കേന്ദ്രമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ICMR സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ സൗന്ദര്യദേവത എന്ന കവിത, ആലാപനം ജീവൻ പത്മകുമാർ, ഉദയഗീതം ചേപ്പാട് AE വാമനൻ നമ്പൂതിരി, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്നു കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 48-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചെപ്പ് തുടർന്നു കേൾക്കാം. 11:02 ബാലലോകം, നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ, സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. തുടർന്ന് ശാസ്ത്രീയ

സംഗീതം അനഘ എസ് നായർ. കഥ അൻവിയ അനുരൂപ്. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. ലോക രക്തദാതാ ദിനം. ഡോക്ടർ സനുജ പിങ്കി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസേഡ് പരിപാടി ലംഹെ. 3:00 തിരൈപ്പൂക്കൾ. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 ഗാനാമൃതം. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. തരിശുഭൂമി പുനർജീവിപ്പിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി നവോത്ഥൻ പദ്ധതി. സുരേഷ് സി തമ്പി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ. അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം. ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ, അനന്തപുരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ജീവൻ പത്മകുമാർ.

0: പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിലെ ചില ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ജീവൻ പത്മകുമാർ.
1: ഉഷമാലരി.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഉദയഗീതം കേൾക്കാം. ചേപ്പാട് എ വാമനൻ നമ്പൂതിരി, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ പാടിയത്. ആദ്യം നമസവിത്രേ ജഗദേക ചക്ഷുസേ എന്ന് തുടങ്ങുന്നു.

ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, ശ്രീവത്സൻ ജെ മേനോൻ എന്നിവർ ആലപിച്ച ഭക്തിഗാനങ്ങളാണ് ഇന്ന് ഉദയഗീതത്തിൽ കേട്ടത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോസ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495954321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർമ്മിക്കുക, നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 6:30. പ്രഭാതഭേരി.

പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. രാജ്യത്തിന്റെ പ്രതിരോധശേഷിക്ക് കരുത്തുപകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽവേധ മിസൈലിന്റെയും പരീക്ഷണം വിജയം. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണം. അസമിലെ ജോർഹട്ട് വ്യോമതാവളത്തിൽ ലാൻഡിംഗിനിടെ വ്യോമസേനയുടെ AN-32 യാത്രാ വിമാനം തകർന്നു വീണ് 5 സൈനികർക്ക് വീരമൃത്യു. സഹ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 6-9 ക്ലാസുകളിൽ 3-ാം ഭാഷയായി സംസ്കൃതം പഠിക്കാനുള്ള അവസരം നിർബന്ധമാക്കി. പ്രാദേശിക ഭാഷ പഠിപ്പിക്കാമെങ്കിലും എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും സംസ്കൃതവും ഉണ്ടായിരിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതു സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കി. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30-ന് ചുമതലയേൽക്കും. പരിയത്തുകാവ് ഉന്നതി ഭൂമി തർക്കത്തിന് പരിഹാരം. ഓരോ കുടുംബത്തിനും തർക്കഭൂമിയിൽ 5 സെന്റ് വീതം നൽകും. സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകും. അവസാനിച്ചത് 58 വർഷത്തെ നിയമ പോരാട്ടം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ അമേരിക്ക ജയിച്ചു. ഗ്രൂപ്പ് ഡിയിൽ ശനിയാഴ്ച രാവിലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ 4-1 തോൽപ്പിച്ചത്.

0: വാർത്താ അവലോകനം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് ആത്മജ വർമ്മ തമ്പുരാൻ, സീനിയർ റിപ്പോർട്ടർ, മലയാള മനോരമ, കോട്ടയം.
2: നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം വഹിക്കുന്നതിന്റെ റെക്കാർഡ് നേട്ടവും ലോകകപ്പ് ഫുട്ബോൾ ആവേശവും വിഖ്യാത സംവിധായകൻ പി ഭാരതിരാജയുടെ വേർപാടും പോയ വാരത്തിൽ പ്രധാന വാർത്തകളായി. അറിയാം വിശദമായി. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദം വഹിക്കുന്നതിന്റെ റെക്കാർഡ് നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കി. ഇതോടെ നെഹ്റുവിന്റെ നേട്ടത്തിനൊപ്പമാണ് മോദി എത്തിയത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,397 ദിവസം, 12 വർഷം 14 ദിവസം നരേന്ദ്രമോദി പൂർത്തിയാക്കി. 2014 May 26 മോദി പ്രധാനമന്ത്രിയായത്. പിന്നീട് 2019 May 30 2024 June 9 സത്യപ്രതിജ്ഞ ചെയ്തു. ചൈന ഉത്തര കൊറിയ ബന്ധം ശക്തമാക്കി ഷിക്കിം ഉച്ചകോടി. ഉത്തര കൊറിയയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്. പരമാധികാരം, സുരക്ഷ, വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ പോങ്യാങ്ങിൽ നടന്ന ഉച്ചകോടിയിൽ ഷി ജിൻ പിങ്ങും ഉത്തര കൊറിയൻ രാഷ്ട്രത്തലവൻ കിം ജോങ് ഉന്നും തീരുമാനിച്ചു. 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇവർ എത്തിയത്. റഷ്യയുമായുള്ള വ്യാപാര സൈനിക ബന്ധം ഉത്തര കൊറിയ ശക്തമാക്കുന്നതിനിടെയുള്ള ചൈനീസ് പ്രസിഡന്റിന്റെ സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമറിയിക്കുന്നു. ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി US കോടതി. പ്രസിഡന്റ് അധികാരപരിധി മറികടന്നുവെന്ന് ബോസ്റ്റൺ ഡിസ്ട്രിക്ട് കോർട്ട്. H-1B വിസയ്ക്ക് $1,00,000 വാർഷിക ഫീ ചുമത്തിയ US പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് US കോടതി വിധിച്ചു. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയാണ് നിരക്ക് ചുമത്തിയതെന്നും പ്രസിഡന്റ് അധികാരപരിധി മറികടന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബോസ്റ്റണിലെ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജി ഉത്തരവ് റദ്ദാക്കിയത്. ബഹിരാകാശത്ത് UAE ഫോർസൈറ്റ് വിപ്ലവം. ആഗോളതലത്തിൽ ദുരന്ത നിവാരണത്തിന് വേഗം കൂട്ടാനും കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കാനും UAE വിക്ഷേപിച്ച 3 നൂതന ബഹിരാകാശ ഉപഗ്രഹങ്ങൾ പ്രവർത്തന സജ്ജമായി. അബുദാബി ആസ്ഥാനമായുള്ള സ്പേസ് 42 വികസിപ്പിച്ച ഫോർസൈറ്റ് 3, 4, 5 എന്നീ ഉപഗ്രഹങ്ങളാണ് തത്സമയ വിവരം കൈമാറി തുടങ്ങിയത്. ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ തത്സമയ വിവരങ്ങൾ അതിവേഗം ലഭ്യമാകുമെന്നതിനാൽ രക്ഷാപ്രവർത്തനവും അതിവേഗത്തിലാക്കാൻ കഴിയും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇനി ഓർമ്മ. BBG റാംചി പദ്ധതിക്ക് കേരളത്തിന് കേന്ദ്ര സർക്കാർ 3,136 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന വിഹിതമായി 2,900 കോടി രൂപ

മുതൽ 17% വരെ വരും. എന്നാൽ ഇത് അംഗീകരിക്കപ്പെടുന്നില്ല. സ്വന്തമായി വരുമാനമുള്ള ബന്ധുക്കളുടെ ആശ്രിതരാണ് കുടുംബനാഥകളെന്ന വിലയിരുത്തൽ ശരിയല്ല. യഥാർത്ഥത്തിൽ അവരും വീട്ടിലെ സ്ത്രീയെയാണ് എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത്. കുടുംബനാഥയുടെ അപകട നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ഒരു കേസിൽ സുപ്രധാന ഇടപെടൽ നടത്തിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം. കേരളത്തിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം. ആദ്യ 100 ദിനം ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര നടപ്പാക്കുന്നത്. സ്ത്രീ യാത്രാ ആനുകൂല്യം നാളെ മുതൽ നടപ്പിലാകും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലും വിശദമായ പഠനത്തിനു ശേഷം 2ാം ഘട്ടത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും സംസ്ഥാന സർക്കാർ നടപ്പാക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര അനുവദിക്കും. വീണയ്ക്ക് ED സമൻസ് അയച്ചു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ TV വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഇനി നിശ്ചയിക്കുന്ന ദിവസം ED കൊച്ചി ഓഫീസിൽ ഹാജരാകണം. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നുമാണ് ED കേസ്. പൊയ്കേൽ ആചാര്യഗുരുവിന്റെ 100ാമത് ജന്മദിനം ആഘോഷിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി പ്രത്യക്ഷരക്ഷ ദൈവസഭാ ആസ്ഥാനത്തും സംസ്ഥാനത്തെ സഭാ ശാഖകളിലുമാണ് ആഘോഷം നടന്നത്. മൂന്നാർ വന്യജീവി ഡിവിഷൻ കരട് വിജ്ഞാപനം പുറത്ത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിലുള്ള 5 സംരക്ഷിത വനമേഖലകൾക്ക് ചുറ്റുമുള്ള മൊത്തം 70.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കാനുള്ള പുതിയ കരട് വിജ്ഞാപനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കി. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംരക്ഷിത വനമേഖലകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടി. ഈ വനമേഖലകളുടെ അതിരുകളിൽ നിന്ന് പരമാവധി 1 കിലോമീറ്റർ വരെയാണ് പരിസ്ഥിതി ലോല മേഖലയുടെ പരിധി. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശകളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. തിരുവനന്തപുരം നിയമം ടെർമിനൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നിയമം ടെർമിനൽ മാസ്റ്റർ പ്ലാൻ വെട്ടിച്ചുരുക്കിയത് പുനഃപരിശോധിക്കാൻ നിർദ്ദേശം. 2-3 ഘട്ടം വികസനം ഒരുമിച്ച് നടപ്പാക്കുമെന്നും അശ്വിനി വൈഷ്ണവ്. നിയമം ടെർമിനൽ പദ്ധതി മാസ്റ്റർ പ്ലാൻ വെട്ടിച്ചുരുക്കിയ നടപടി പുനഃപരിശോധിക്കാൻ റെയിൽവേ മന്ത്രാലയത്തോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA നേതൃത്വത്തിൽ നിവേദനം നൽകിയിരുന്നു. എറണാകുളം തിരുവനന്തപുരം പുതിയ വന്ദേഭാരത് സർവീസ് ആരംഭിക്കുക. ഗോവ മംഗളൂരു വന്ദേഭാരത് കോഴിക്കോട് വരെ നീട്ടുക. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ ബംഗളൂരു ചെന്നൈ റൂട്ടുകളിൽ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. വിഖ്യാത സംവിധായകൻ P. ഭാരതിരാജ അന്തരിച്ചു. 5 പതിറ്റാണ്ട് തുടർന്ന സിനിമാ ജീവിതത്തിൽ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി 42 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത് സീത കൊക ചിലക എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. മോഹൻലാൽ നായകനായ M. രഞ്ജിത്ത് നിർമ്മിച്ച തുടരും സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. കടവൂർ KR തുളസീധരൻ പിള്ള അന്തരിച്ചു. പ്രമുഖ സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായിരുന്ന കൊല്ലം വള്ളിക്കീഴ് കളിയിലിൽ വീട്ടിൽ കടവൂർ KR തുളസീധരൻ പിള്ള അന്തരിച്ചു. തെക്കൻ കേരളത്തിലുടനീളം ഒട്ടേറെ വേദികളിൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഫുട്ബോൾ ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് വിജയം. അലയടിച്ച മെക്സിക്കൻ തിരമാലകളിൽ അസ്തേക്ക സ്റ്റേഡിയം ഇരമ്പി. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. ജൂലിയൻ കിനോണ്ടസ്, റൌൾ ഹിമനസ് എന്നിവരാണ് മെക്സിക്കോയ്ക്കായി ലക്ഷ്യം കണ്ടത്. കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ അണിനിരന്ന ഉദ്ഘാടന ചടങ്ങ് ആരാധകർക്ക് വിരുന്നായി. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തിന്റെ കിക്കോഫിന് 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഉദ്ഘാടന ചടങ്ങിന് മൈതാനം ഉണർന്നിരുന്നു. ആരാധകരുടെ സ്വപ്നങ്ങൾക്ക് മായിക ചിറകുകൾ നൽകിയ ഔദ്യോഗിക ഗാനം ഡായി ഡായി ഷക്കീറയും നൈജീരിയൻ ഗായകൻ ബെർണാബോയും ചേർന്നാണ് ആലപിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടി അലക്സാണ്ടർ സ്വരേവ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോലിയെ കീഴടക്കിയ ജർമ്മൻകാരൻ സ്വരേവ് തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. 3 ഗ്രാൻഡ്സ്ലാം ഫൈനലുകളിൽ തോൽവിയുടെ കയ്പുനീര് കുടിച്ചതിന്റെ ഓർമ്മകൾ കടന്നാണ് 29-കാരൻ സ്വരേവ് വിജയമധുരം രുചിച്ചത്. ഏഷ്യാകപ്പ്
പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യക്ക് സ്വർണം. അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ജപ്പാനെ കീഴടക്കിയ ഇന്ത്യക്ക് സ്വർണം. ഇന്ത്യക്കായി ആശിഷ് പുത്രി ഹാട്രിക്.

0: നേടിയപ്പോൾ ക്യാപ്റ്റൻ കേതൻ കുശ്വാഹയും ഒരു തവണ ലക്ഷ്യം കണ്ടു. അതേസമയം വനിതകളുടെ അണ്ടർ 18 ഏഷ്യാ കപ്പിൽ കൊറിയയെ തകർത്ത ഇന്ത്യ വെങ്കലം സ്വന്തമാക്കി. സി കെ ബസുലിൽ ഹക്കിന് ദേശീയ റെക്കോർഡ്. ഇന്ത്യൻ അത്ലറ്റിക്സ് സീരീസിന്റെ 8th പാദത്തിൽ അണ്ടർ 20 ആൺകുട്ടികളുടെ 110 meter ഹാർഡിൽസിൽ മലപ്പുറം താനൂർ സ്വദേശി സി കെ ഫസലുൽ ഹക്കിന് ദേശീയ റെക്കോർഡ്. അണ്ടർ 20 പെൺകുട്ടികളുടെ 100 meter ഹാർഡിൽസിൽ റിലയൻസിന്റെ മലയാളി താരം ആദിത്യ അജി ഒന്നാമതെത്തി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ആത്മജ വർമ്മ തമ്പുരാൻ, സീനിയർ റിപ്പോർട്ടർ മലയാള മനോരമ കോട്ടയം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ ഇതേ സമയം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 52 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: മോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൗഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
0: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025 9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് ഒരു വർഷം

0: ത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. പി എം ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറാസോയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്രതാരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയിമാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബെസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. കൈതപ്രം വരികളെഴുതി ചിട്ടപ്പെടുത്തി പി ജയചന്ദ്രനും ശ്രീരഞ്ജിനി മനോജും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മൗര്യൻ.

ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. 16-ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ MLA ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. 16-ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ MLA ആരാണ്? ഇതിന്റെ

0: കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അപ്രതീക്ഷിതവും തീവ്രവുമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വേഗത്തിൽ സഹായവും മാർഗനിർദ്ദേശവും ലഭ്യമാക്കുന്നതിനായി കൃഷി ഡയറക്ടറേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തനമാരംഭിച്ചു. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്ത വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടം സംഭവിക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ ബന്ധപ്പെട്ട കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി 24 മണിക്കൂറിനുള്ളിൽ FIR തയ്യാറാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 15 ദിവസത്തിനുള്ളിലും പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാര പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിലുമാണ് എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടത്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം 93834707000, കൊല്ലം 93834707000, ആലപ്പുഴ 93834711008, കോട്ടയം 93834710000, പത്തനംതിട്ട 93834709000, എറണാകുളം 93834710000, ഇടുക്കി 93834710000, തൃശൂർ 93834710000, പാലക്കാട് 93834710000, മലപ്പുറം 93834710000, കോഴിക്കോട് 93834710000, വയനാട് 93834724, കണ്ണൂർ 93834720000, കാസർഗോഡ് 93834720000. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NADCP, FMDCP 8ാംഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം തൊഴിൽ, വനിതാ ശിശു വികസന, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഈ മാസം 17 രാവിലെ 8:30 കുടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുളമ്പ് രോഗത്തെക്കുറിച്ച് കർഷകർക്കും ഭാരത് പശുധൻ പോർട്ടൽ എൻട്രിയെക്കുറിച്ച് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കും വേണ്ടി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതി യുവാക്കൾക്കായി കാർഷിക അനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈപ്പൻഡോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ VHSE. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 15,000 രൂപ. പ്രായപരിധി 25 വയസ്സിനും 35 വയസ്സിനും മധ്യേ. തുടക്കത്തിൽ 3 മാസത്തേക്കാണ് പരിശീലനം. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ 04792449926 അല്ലെങ്കിൽ 94477902268 എന്നീ നമ്പറുകളിൽ ഈ മാസം 16 മുൻപായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ഈ മാസം 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ പ്രസ്തുത പരിശീലനങ്ങൾക്ക് അർഹരല്ല. ചെറ്റച്ചൽ ജേഴ്സി ഫാമിലെ 2026-2027 പദ്ധതി നിർവഹണത്തിൽ ഈ ടെൻഡർ ഉൾപ്പെടുത്തി ഗ്രീൻ മിൽക്ക് പാക്കിംഗ്, ഗ്രീൻ മിൽക്ക് സെയിൽ എന്നിവയുടെ ടെൻഡർ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9495235002 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇന്ന് June 14, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാൻ നമുക്ക് കേൾക്കാം.
2: ഇന്ത്യയുടെ അഭിമാനമായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി.വി. രാമൻ

0: 1958 ജൂൺ 14 ക്രെംലിനിൽ വെച്ച് സോവിയറ്റ് യൂണിയന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ ലെനിൻ സമാധാന സമ്മാനം ലഭിച്ചു. മോസ്കോയിലെ ക്രെംലിനിൽ വെച്ച് നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് ലോക സമാധാനത്തിനും ശാസ്ത്ര പുരോഗതിക്കും നൽകിയ സംഭാവനകൾ മുൻനിർത്തി സോവിയറ്റ് യൂണിയൻ അദ്ദേഹത്തിന് ഈ പരമോന്നത ബഹുമതി സമ്മാനിച്ചത്. 1930 ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സി വി രാമൻ നൊബേൽ സമ്മാനവും ലെനിൻ സമാധാന സമ്മാനവും ഒരുപോലെ കരസ്ഥമാക്കിയ ചുരുക്കം ചില ആഗോള ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. സിഖ് മതത്തിലെ 6-ാമത്തെ ഗുരുവായിരുന്ന ഗുരു ഹർഗോവിന്ദ് സിംഗ് 1595 ജൂൺ 14 ജനിച്ചത്. 5-ാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവിന്റെ മകനായ അദ്ദേഹം സിഖ് മതത്തിന് ആത്മീയവും സൈനികവുമായ ഒരു പുതിയ മുഖം നൽകിയ വ്യക്തിയാണ്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലായി സിഖുകാരുടെ പരമാധികാരത്തിന്റെ പ്രതീകമായ അകാൽ തഖ്ത് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. പ്രമുഖ ഇന്ത്യൻ ഭൌതികശാസ്ത്രജ്ഞനും സി വി രാമന്റെ സഹപ്രവർത്തകനുമായിരുന്ന സർ കാര്യമാണിക്യം ശ്രീനിവാസകൃഷ്ണൻ 1961 ജൂൺ 14 അന്തരിച്ചത്. പരലുകളുടെ കാന്തിക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അദ്ദേഹം ലോകപ്രശസ്തമായ സംഭാവനകൾ നൽകി. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. കൂടാതെ CSIR, അറ്റോമിക് എനർജി കമ്മീഷൻ എന്നിവയിലും പ്രധാന പദവികൾ വഹിച്ചു. 1946 ബ്രിട്ടീഷ് സർക്കാരിന്റെ നൈറ്റ്ഹുഡ് പദവി ലഭിച്ചു. 1954 ഭാരത സർക്കാർ ആദ്യമായി പത്മഭൂഷൺ നൽകി ആദരിച്ചവരിൽ ഒരാളാണ് ഇദ്ദേഹം. 1958 ശാന്തി സ്വരൂപ് ഭട്ട് നാഗർ പുരസ്കാരവും ലഭിച്ചു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവ നായകനും ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ആവേശവുമായ ചെഗുവേര 1928 ജൂൺ 14 അർജന്റീനയിൽ ജനിച്ചു. എർണസ്റ്റോ ഗുവേര ഡി ലാ സെർന എന്നതാണ് യഥാർത്ഥ നാമം. ചെ എന്നത് ക്യൂബൻ വിപ്ലവകാലത്ത് കൂട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ വിളിപ്പേരാണ്. ഒരു ഡോക്ടറായി ജീവിതം തുടങ്ങി പിന്നീട് ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ വിമോചനത്തിനായി ആയുധമെടുത്ത പോരാളിയായി മാറിയ ചരിത്രമാണ് ചെഗുവേരയുടേത്. ഫിദൽ കാസ്ട്രോയുമായി കൈകോർത്ത് 1959 ക്യൂബയിലെ ബാറ്റിസ്റ്റ ഏകാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ച വിപ്ലവത്തിന്റെ പ്രധാന സൂത്രധാരനായിരുന്നു അദ്ദേഹം. 1967 ഒക്ടോബർ 9 ബൊളീവിയൻ കാടുകളിൽ വെച്ച് പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ രക്തവും രക്ത ഉൽപ്പന്നങ്ങളും ആവശ്യക്കാർക്ക് ഉറപ്പാക്കുക, സന്നദ്ധ രക്തദാതാക്കൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനമാണ് ലോകാരോഗ്യ സംഘടന ഈ ദിനമായി തിരഞ്ഞെടുത്തത്. ജീവശാസ്ത്രജ്ഞനും ഭിഷഗുരനുമായ കാൾ ലാൻഡ്സ്റ്റൈനർ 1868 ജൂൺ 14 ജനിച്ചത്. പ്രധാന രക്തഗ്രൂപ്പുകളായ AB O എന്നിവ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഇത് സുരക്ഷിതമായ രക്തമാറ്റത്തിന് വഴിതെളിച്ചു. ഈ വിപ്ലവകരമായ കണ്ടെത്തലിന് 1930 അദ്ദേഹത്തിന് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ മേഖലയിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിൽ തങ്ങളുടെ ദേശീയ പതാകയുടെ ഔദ്യോഗിക സ്വീകാര്യതയെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 14 ഫ്ളാഗ് ഡേ ആയി ആഘോഷിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ 1777 ജൂൺ 14 കോണ്ടിനെന്റൽ കോൺഗ്രസ് നക്ഷത്രങ്ങളും വരകളും അടങ്ങിയ പതാക അംഗീകരിച്ചത്. 2018 ജൂൺ 14 കേരളത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ കുട്ടികളടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം കളിമണ്ണും വൻ പാറക്കല്ലുകളും നിറഞ്ഞ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽനട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ മൂത്രച്ചോർച്ച അഥവാ സ്ത്രീകളിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.

0: സ്ത്രീകളിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന്, സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. രണ്ട്, എർജ് ഇൻകോണ്ടിനൻസ്. ഇതിൽ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോഴോ അറിയാതെ ഒന്ന് രണ്ട് തുള്ളികളായി മാത്രം മൂത്രം പുറത്തു പോകുന്ന അവസ്ഥയാണിത്. ഇത് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ ഈസ്ട്രജന്റെ കുറവ് മൂലം പേശികളുടെ ബലം കുറയുന്നതുകൊണ്ടോ തുടരെ തുടരെ പ്രസവങ്ങൾ നടന്ന സ്ത്രീകളിൽ ഇടുപ്പിലെ പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ് കാരണമോ അമിതവണ്ണം, പുകവലി, വിട്ടുമാറാത്ത മലബന്ധം, യൂട്രസ് പുറത്തേക്ക് തള്ളൽ, ഗർഭകാല ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ കൊണ്ടോ വരാം. എന്നാൽ രണ്ടാമത്തെ തരത്തിലുള്ള എർജ് ഇൻകോണ്ടിനൻസ് ഉള്ള രോഗികൾക്ക് ശക്തമായ മൂത്രശങ്ക അനുഭവപ്പെടുകയും ഉടൻ തന്നെ മൂത്രമൊഴിച്ചില്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ മൂത്രം പോകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി മൂത്രസഞ്ചിയിലെ ഡെട്രൂസർ മസിലുകളുടെ അമിത പ്രവർത്തനത്തിന്റെ ഫലമാണ്. അണുബാധ, പാർക്കിൻസൺസ്, പക്ഷാഘാതം പോലുള്ള നാഡീരോഗങ്ങൾ, മൂത്രസഞ്ചിയുടെ സങ്കോച വികാസങ്ങളെ ബാധിക്കുന്ന അവസ്ഥകൾ എല്ലാം ഇതിന് കാരണങ്ങളായി വരാം. രോഗിയുടെ രോഗചരിത്രം, ശാരീരിക പരിശോധന, മൂത്രപരിശോധന, രക്തപരിശോധന, സ്കാനിംഗ്, സ്ട്രെസ് ടെസ്റ്റ്, പ്രമേഹം തുടങ്ങിയവ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ചികിത്സ നിർണയിക്കുന്നതാണ്. പ്രായം കുറഞ്ഞ സ്ത്രീകളിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ് ആദ്യഘട്ടത്തിൽ നൽകുക. ഇത് ചിലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമാണ്. കൂടാതെ ഭാവിയിൽ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അതിന് ഇത് തടസ്സപ്പെടുത്തുകയുമില്ല. ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യരല്ലാത്ത പ്രായമായവർക്കും പ്രസവം കഴിഞ്ഞ് 6 മാസം വരെയുള്ള കാലയളവിലും ഈ ചികിത്സ നൽകുന്നു. മുമ്പ് നടത്തിയ ശസ്ത്രക്രിയകൾ പരാജയപ്പെട്ടവരിലും ഡെട്രൂസർ പേശികളുടെ ബലക്കുറവ് ഉള്ളവരിലും ഇത് ഫലപ്രദമാണ്. ഫിസിയോതെറാപ്പി വഴി ഇടുപ്പിലെ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള കീഗൽസ് എക്സസൈസ് എന്ന് അറിയപ്പെടുന്ന വ്യായാമം ചെയ്യുന്നത് ഗുണകരമാണ്. ശരീരഭാരം കുറയ്ക്കൽ, പുകവലി നിയന്ത്രിക്കുക, ചായ അഥവാ കാപ്പി ഉപയോഗം കുറയ്ക്കുക എന്നിവയും പ്രയോജനം ചെയ്യും. സ്ലിംഗ് ഓപ്പറേഷൻ പോലുള്ള ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്. രോഗലക്ഷണങ്ങൾ ഉള്ള പക്ഷം വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടേണ്ടതാണ്. മറച്ചു വെക്കേണ്ട ഒന്നല്ല ഇത്, മറിച്ച് അറിവോടെയും ചികിത്സയോടെയും നേരിടേണ്ട ഒരു ശാരീരിക അവസ്ഥയാണ്. ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നിങ്ങളെ അലട്ടുന്ന ഈ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടാനാകും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ മൂത്രച്ചോർച്ച അഥവാ സ്ത്രീകളിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശില്പ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: ജീവിതത്തിന്റെ ആ വാക്യൂമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്ത് അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു. പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT വാങ്ങും.
8: അതേട്ടാ,
7: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
8: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
7: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
10: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
9: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
11: SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം ബിജു തിരുമലയുടെ വരികൾ. ചിത്രം കാബൂളിവാല.

0: താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: എസ് രമേശൻ നായർ വരികൾ എഴുതി, രമേശ് നാരായൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം വൈറ്റ് ബോയ്സ്.

0: £1,499 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: യേശുദാസും പി മാധുരിയും പാടിയ ഗാനം, ചിത്രം അവൾക്കു മരണമില്ല. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: തൊഴിൽ ദർശനം.
1: സംസ്ഥാനത്തെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ വിവിധ തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. സെക്രട്ടറി 3, അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൌണ്ടന്റ് 2, ജൂനിയർ ക്ലാർക്ക് 122, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 2, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 4 എന്നിങ്ങനെയാണ് ഒഴിവ്. നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം. പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് വിലാസം www.cseb.kerala.gov.in.

0: വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cseb.kerala.gov.in. കാറ്റഗറി നമ്പർ 15/2026. സെക്രട്ടറി, വിദ്യാഭ്യാസ യോഗ്യത, ബിരുദത്തോടൊപ്പം HDC ആൻഡ് BM സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായോ അതിനു മുകളിലത്തെ തസ്തികയിലോ 7 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ BSc കോപ്പറേറ്റീവ് ആൻഡ് ബാങ്കിംഗ് BCOM കോർപ്പറേഷനും 7 വർഷത്തെ പ്രവൃത്തി പരിചയവും. കാറ്റഗറി നമ്പർ 16/2026. അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ്. വിദ്യാഭ്യാസ യോഗ്യത, സഹകരണ നിയമത്തിന് വിധേയം. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം. സഹകരണ ഹയർ ഡിപ്ലോമയും വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ്. കാറ്റഗറി നമ്പർ 17/2026. ജൂനിയർ ക്ലാർക്ക്, സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ. വിദ്യാഭ്യാസ യോഗ്യത, സഹകരണ നിയമത്തിന് വിധേയം. SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ്. കാറ്റഗറി നമ്പർ 18/2026. ജൂനിയർ ക്ലാർക്ക്, സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1. യോഗ്യത, സഹകരണ നിയമത്തിന് വിധേയം. SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് അടിസ്ഥാന യോഗ്യതയും ആയിരിക്കും. കാറ്റഗറി നമ്പർ 19/2026. ജൂനിയർ ക്ലാർക്ക്, ക്ലാസ് 2 മുതൽ 7 വരെയുള്ള ബാങ്കുകൾ. യോഗ്യത, സഹകരണ നിയമത്തിന് വിധേയം. SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് അടിസ്ഥാന യോഗ്യതയും ആയിരിക്കും. കാറ്റഗറി നമ്പർ 20/2026. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, MCA, BTech, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. കാറ്റഗറി നമ്പർ 21/2026. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. കേന്ദ്ര കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പൊതുനിർദ്ദേശങ്ങൾ, പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾക്ക് 1-ൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും 1 സംഘം അല്ലെങ്കിൽ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതം അധികമായും പരീക്ഷാ ഫീസ് അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്ന് അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cseb.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cseb.kerala.gov.in. ഹിമാചൽ പ്രദേശിലെ ഉനയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളാണ് ഒഴിവ്. ഒഴിവുള്ള വകുപ്പുകൾ കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രോണിക്സ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോ ഇൻഫർമാറ്റിക്സ്, ഡിസൈൻ എഞ്ചിനീയറിംഗ്, ഇംഗ്ലീഷ്, മാനേജിംഗ് സ്റ്റഡീസ്, ഫിസിക്സ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 4. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iiitu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iiitu.ac.in.
1: തൊഴിൽ ദർശനം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം പ്രവാചകൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി കേൾക്കാം കണ്ടതും കേട്ടതും.
4: കസേരെ, നീ ഇത് വരാനെങ്കില്ലേ? ഓ, എന്തൊരു ഇരിപ്പാ ഇത്! നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതിയോ? എത്ര നേരായിന്നാ ഒരേ ഇരിപ്പ്! വേറെ ഇറങ്ങിപ്പോവും കേട്ടാ.
5: അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നു.
4: ഓ, എന്താ ഇത്ര ആലോചിക്കാൻ ഞായറാഴ്ച ആയിട്ട് രാവിലെ?
5: നിനക്ക് ഒരു ബോധവും ഇല്ലേ?
4: എന്റെ നല്ല ബോധം നിങ്ങളുടെ കൂടെ വന്ന ശേഷം പോയതല്ലേ.
5: അതല്ല, നമ്മുടെ മോളുടെ കല്യാണം അടുത്ത മാസമല്ലേ.
4: ഓ,
5: നിനക്ക് ഒരു ഊർജവും ഇല്ലല്ലോ, ടെൻഷനും ഇല്ല.
4: എന്തിനും ഏതിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ടെൻഷൻ അടിക്കാൻ ചേട്ടുള്ളപ്പോ പരസ്യത്തിൽ പറയും പോലെ എനിക്കെന്തിന് ടെൻഷൻ?
5: പരസ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, മോളുടെ കല്യാണക്കുറി അടിക്കാൻ പ്രസ്സിൽ പോയപ്പോഴാ കണ്ടത് എന്തെല്ലാം ഏതെല്ലാം തരത്തിലെ കല്യാണക്കുറികളാ ഉള്ളത്. തുറന്നാ ലൈറ്റ് കത്തുന്നത്, പിന്നെ മണിയടി കേൾക്കുന്നത്, മണം വരുന്നത്, ഓഡിയോ കുറി, വീഡിയോ കുറി.
4: പണ്ടൊക്കെ കുറി തന്നെ ഇല്ലായിരുന്നല്ലോ, പോയി പറയണം. അതും കുടുംബസമേതം പോയി വിളിച്ചില്ലേ, വരാത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു.
5: ഇന്നിപ്പോ കല്യാണക്കുറിയില്ലാത്ത കല്യാണം കണി കാണാനില്ല. നീ ഓർക്കുന്നുണ്ടോ, നമ്മുടെ കല്യാണത്തിന് ചെലവ് ചുരുക്കാൻ നമ്മൾ ഒരു കുറിയ മാറ്ററായിട്ടടിച്ചത്, അതും ഫോർമാറ്റൊക്കെ മാറ്റി. അന്നൊക്കെ കല്യാണക്കുറി കല്യാണം മാത്രം അറിയിക്കുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ.
4: പിന്നെ
5: ഒരാഴ്ചക്ക് മുന്നേ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് തുടങ്ങും.
4: അതെന്തിനാ ഈ പറഞ്ഞ തീയതി സേവ് ചെയ്യുന്നത്? അതിങ്ങ് വരില്ലേ, നമ്മൾ സേവ് ചെയ്യണോ?
5: ഓ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. സേവ് ദി ഡേറ്റ് എന്നാൽ കല്യാണത്തെക്കാൾ ആകർഷകമാകുന്ന ചടങ്ങാ. പൈസ ചെലവിന്റെ കാര്യം പറയുകയും വേണ്ട.
4: അതെന്തിനു ഇത്ര ചെലവ്?
5: എടി, അതെ, വധുവും വരനും ക്യാമറാമാനും സഹായികൾ ഉണ്ടെങ്കിൽ അവരുമായി കല്യാണത്തിന് കുറച്ചു ദിവസം മുമ്പേ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്രോഗ്രാം.
4: കല്യാണത്തിന് മുമ്പേ വീട്ടിലല്ലാതെ ചെറുക്കനും പെണ്ണും ഒരുമിച്ച്?
5: ആ, ഒരുമിച്ച് തന്നെ. മനോഹരമായ ലൊക്കേഷനിലോ ആളൊഴിഞ്ഞ ഇടങ്ങളിലോ ഇഴുകി ചേർന്ന്. എടി, ഇപ്പോഴത്തെ പിള്ളേർക്ക്, അതായത് ഈ ജെൻസിക്ക്, യാതൊരു ചേയുമില്ല. തന്നെയുമല്ല, അതൊരു രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിന്നു എന്നും വരാം.
4: പിന്നെ പിന്നെ
5: ആ ഫോട്ടോകളോ വീഡിയോകളോ ആയിരിക്കും കല്യാണത്തിന്റെ അന്ന് വരെ ട്രെൻഡിങ്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഒരു മഞ്ഞൾ കല്യാണം.
6: അച്ഛാ, ഒരു കാര്യം പറയാൻ വിട്ടു. സേവ് ദ ഡേറ്റിന് ഞാനും വരുണും പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്നാറാണ്.
4: മൂന്നാറോ? അതും കല്യാണത്തിന് മുമ്പേ?
6: ആ അതെ, എന്താ കുഴപ്പം? ഇപ്പോൾ ഇതാ ട്രെൻഡിങ് അമ്മേ.
5: ട്രെൻഡിങ് ഒക്കെ ശരി, പക്ഷെ മോളെ,
4: നിങ്ങൾ ഇങ്ങനെ മോളെ കൊഞ്ചിക്കാനൊന്നും നിൽക്കേണ്ട, ഇത് നടക്കില്ല.
6: യു ആർ സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് അമ്മ. നിങ്ങൾ കാലത്തിനൊപ്പം സഞ്ചരിക്കാത്തതിന്റെ കുഴപ്പാ. കഴിഞ്ഞ മാസം എന്റെ കൂടെ പഠിച്ച ഈവാ മരിയയുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തത് എവിടെയായിരുന്നോ?
4: എവിടാ?
6: സിംഗപ്പൂരിൽ.
4: ഓ,
6: മാത്രമല്ല, വെഡിങ്ങിന് ശേഷം രണ്ടാളും ഒരുമിച്ച് പറക്കുകയും ചെയ്തു ജോലി സ്ഥലത്തേക്ക്, എബ്രോഡ്.
5: പിറ്റേന്ന് തന്നെയോ?
6: ആ അതെ, പിറ്റേന്ന് തന്നെ.
4: ആ ഈവന്റ് മറിയം അങ്ങനെയൊക്കെ ചെയ്തോട്ടെ, മോള് ചെയ്യണ്ട.
6: ഈവന്റ് മറിയല്ല അമ്മേ, ഈവാ മരിയ.
4: മരിയ മരിയ
5: അല്ല മോളെ, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോ ചില മര്യാദകളൊക്കെ.
6: എന്ത് മര്യാദ, എന്ത് നാട്! അച്ഛൻ പഠിച്ചു ജോലി വാങ്ങി, ഇപ്പൊ റിട്ടയർ ആയി പെൻഷൻ കിട്ടുന്നു, ജീവിക്കുന്നു. ഓക്കെ, ഞാനും പഠിച്ചു, സ്വന്തമായി ഏൺ ചെയ്യുന്നു. അതിന് നാട്ടുകാരെന്താ ബോധിപ്പിക്കേണ്ടത്?
4: നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോ ചില കീഴ്വഴക്കങ്ങൾ, അതൊക്കെ മറക്കാൻ പറ്റുമോ, മാറ്റാൻ പറ്റുമോ?
6: അമ്മേ, മറക്കാനും മാറ്റാനും പറ്റുന്ന കീഴ്വഴക്കങ്ങളാണെങ്കിൽ അത് മറക്കണം, മാറ്റണം. ഉദാഹരണത്തിന്, ഞങ്ങളുടെ ഏജൻസിക്ക് നിങ്ങളുടെ കാലത്ത് ആ അടുക്കള കാണൽ എന്ന ഒരു ചടങ്ങിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ?
5: അതില്ല.
6: ആ കാരണം എന്താ? അന്നത്തെ സാമൂഹ്യ നില അല്ല ഇന്ന്. പിന്നെ അന്നില്ലാത്ത പ്രൈവസി, അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ കരുതിവയ്ക്കൽ സാധ്യത, അതെല്ലാം ടെക്നോളജിയുടെ വളർച്ച കൊണ്ടാകെ മാറിയില്ലേ?
5: അത് ശരിയാ മോള് പറഞ്ഞത്.
4: എന്നാലും ഇതിനൊക്കെ ഇത്രയും രൂപ ചെലവാക്കുക എന്ന് വെച്ചാ?
6: അമ്മേ, അതിനാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ ഏൺ ചെയ്യുന്നു, ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, ഞങ്ങളുടെ സംതൃപ്തി, അതല്ലേ മുഖ്യം. പിന്നെ അധിക ചെലവുണ്ടേൽ അത് കുറയ്ക്കാൻ നോക്കാം.
5: ആ അങ്ങനെയാണേ കുഴപ്പമില്ല.
4: ഇനി നാളത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് എന്തെല്ലാം കാണിക്കുമോ എന്തോ.
6: എന്റെ അമ്മേ, നാടോടുമ്പോ നാടുവേ ഓടണമെന്ന് കേട്ടിട്ടില്ലേ?
4: ഉണ്ടേ ഉണ്ട്.
6: പഴയ മാമൂലികൾ വിടാതെ നമ്മൾ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഒരു കാര്യവുമില്ല. നാളത്തെ തലമുറ അവരുടെ ലോജിക്കിൽ ഇതിലും മാറ്റങ്ങൾ വരുത്താം, അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതല്ലേ അതിന്റെ ഒരു ശരി?
5: ശരി ശരി.
2: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, സൗമ്യ ജേവി, രചന എൻ സുരേഷ്, തൃക്കുന്നപ്പുഴ.
3: സ്നേഹയമുന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, സദൻ, സായിബാബ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. യൂസഫ് അലി കേസരിയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

0: നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നു.
1: ഓടി ഓടി വന്നോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നു. വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. ക്യാറ്റ്.

0: പെണ്ണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം,
1: ആണുങ്ങൾക്കും തിന്നാം,
2: ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം,
0: ആണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ ഡി ഉണ്ട്, ഒയുണ്ട്, ജി ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, ഒയുണ്ട്, ജി ഉണ്ട്.

0: എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ്. സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്ന് ലോക രക്തദാന ദിനം. സ്വമേധയാ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി. LDF ഗവൺമെന്റ് ഒപ്പുവച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. കോഴിക്കോട് മാങ്കാവ് പന്തീരങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 ഗ്രാം MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: 16 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ MLA ആരാണ്? ശരി ഉത്തരം: ഫാത്തിമ തഹ്ലിയ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തെയാണ് ഫാത്തിമ പ്രതിനിധീകരിച്ചത്. 16 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആകെ വനിതാ MLA പേരാണ്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: 16 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ MLA ആരാണ്? ശരി ഉത്തരം: ഫാത്തിമ തഹ്ലിയ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഭീഷ്മർ എന്ന ചിത്രത്തിന് വേണ്ടി ഡാന റാസിക് പാടിയ ഗാനം കേൾക്കാം. OM കരുവാരക്കുണ്ടിന്റെ വരികൾ, K. ലത്തീഫിന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം കാലം സാക്ഷി.
1: പഴവിള രമേശൻ, കവിയും ഗാനരചയിതാവും പത്രപ്രവർത്തകനുമായ പഴവിള രമേശൻ 1936 മാർച്ച് 29 കൊല്ലം ജില്ലയിലെ പെരുന്നാട് കണ്ടച്ചിറ പഴവിളയിൽ ജനിച്ചു. അഞ്ചാലുംമൂട് പ്രൈമറി സ്കൂൾ, കരിക്കോട് ശിവറാം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൊല്ലം എസ് എൻ കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായി കോളേജ് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം 1961 മുതൽ 68 വരെ കെ ബാലകൃഷ്ണന്റെ കൗമുദി ആഴ്ചപ്പതിപ്പിൽ സഹപത്രാധിപരായി. 1968 മുതൽ 93 വരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത പഴവിള ചലച്ചിത്ര അക്കാദമിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിരുന്നു. 14-ാമത്തെ വയസ്സിൽ നാടകങ്ങൾക്ക് ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് പഴവിള സാംസ്കാരിക രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന ചിത്രത്തിനു വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി സിനിമാ ഗാനങ്ങൾ എഴുതുന്നത്. പിന്നീട് അങ്കിൾ ബൺ, മാളൂട്ടി എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ ഏതാനും മലയാള ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. കവിതയുടെ രൂപത്തിലും ആശയത്തിലുമൊക്കെ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹം പഴവിള രമേശന്റെ കവിതകൾ, മഴയുടെ ജാലകം, ഞാൻ എന്റെ കാടുകളിലേക്ക് എന്നീ കവിതാ സമാഹാരങ്ങളും ഓർമ്മയുടെ വർത്തമാനം, മായാത്ത വരകൾ, നേർവര എന്നീ ലേഖന സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അബുദാബി ശക്തി അവാർഡ്, മൂലൂർ അവാർഡ്, പി കുഞ്ഞിരാമൻ നായർ അവാർഡ് എന്നിവയും 2017 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും പഴവിളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഗാനരചനയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. അക്ഷരങ്ങളിലെ അഗ്നിജ്വാലയെ കെടാതെ സൂക്ഷിക്കുകയും തിന്മകൾക്കെതിരെ നിർദ്ദയം വിമർശനത്തിൻ്റെ കൂരമ്പുകൾ പായിക്കുകയും ചെയ്ത പഴവിള രമേശൻ എന്ന സമരോത്സുകനായ എഴുത്തുകാരൻ 2019 ജൂൺ 13 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് പഴവിള രമേശനുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
2: ഈ പഴവിള എന്ന് പറയുന്ന വീട് പ്രധാനമായിട്ടും കൊല്ലക്കാരറിയുന്നത് ഒരു വ്യവസായികളുടെ കുടുംബം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ പഴവിള എന്ന് പറയുന്ന പേര് ഞാൻ എന്റെ അണ്ണനെന്ന് ഞാൻ വിളിക്കുന്ന ഒരു ചിറ്റപ്പൻ, അദ്ദേഹം കുറച്ചുകാലം കലാനിധി എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന എസ് ടി റെഡ്ഡിയാരുടെ സാഹിത്യ പഞ്ചാലൻ പത്രാധിപരായിരുന്ന, തകഴിയൊക്കെ എഴുതി തുടങ്ങിയ പ്രസിദ്ധീകരണത്തിന്റെ ഒരു സഹപത്രാധിപരായിരുന്നു അദ്ദേഹം. ഒന്ന് ഇവിടെ വൈദ്യ കലാനിധിക്ക് പഠിക്കുകയായിരുന്നു. സാഹിത്യത്തിലും ഒക്കെ വലിയ വാസനയും ചങ്ങമ്പുഴയുടെ നമ്മുടെ പുളിമാന പരമേശ്വരൻപിള്ളയുടെ ഉറ്റ തോഴനായിരുന്നു.
3: പഴവിള കുടുംബത്തിന് സാഹിത്യകാരന്മാർ കുറവാണെങ്കിൽ സാഹിത്യകാരന്മാരുമായി വലിയ ബന്ധമുണ്ടായിരുന്നു,
2: ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ഒരുപാട്
3: വള്ളത്തോളൊക്കെ
2: വള്ളത്തോള് മാത്രമല്ല, ആദ്യമായിട്ട് എന്റെ വീട്ടിൽ തന്നെ കുമാരനാശാനുമായിട്ട് രണ്ടു മൂന്ന് ബന്ധമുണ്ട്. എനിക്ക് അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഒരിക്കൽ തന്നെ നിക്കോളസ് റോറച്ചിന്റെ ഒരു പടം ചിത്രം, അന്ന് എനിക്ക് 15-16 വയസ്സുണ്ട്. അന്ന് എന്റെ ഏറ്റവും വലിയ അടുത്ത ആളെന്ന് പറഞ്ഞത് വൈക്കം ദശരഥനായിരുന്നു. എനിക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും കവിതയിലൊരു ഏകാഗ്രത ഉണ്ടെന്ന് എന്റെ കവിത വായിച്ചാൽ വായിക്കുന്ന ചില ആളുകൾ മിക്കവാറും എന്റെ കവിത കേരളം കംപ്ലീറ്റ് തമസ്കരിക്കാനായിട്ട് നോക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവ സവിശേഷത എനിക്കുണ്ട്. എന്റെ കവിത വായിക്കാൻ എന്റെ പ്രകൃതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നവർക്ക് തോന്നാറില്ല. കാര്യം ഞാനൊരു റൌഡിയെ പോലെ സംസാരിക്കുകയും കവിതാബാഹ്യമായ രീതിയിൽ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കവിയല്ലാത്ത രീതിയിലുള്ള പ്രകൃതക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ കവിതയെന്ന് ആളുകൾ അകന്നു നിൽക്കും. പക്ഷെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്റെ കവിത രീതി.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പഴവിള രമേശന്റെ ശബ്ദം.
0: പഴവിള രമേശൻ രചന നിർവഹിച്ച ഒരു ഗാനം കേൾക്കാം. ചിത്രം മാളൂട്ടി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

നമുക്ക് ചുറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ കേരളയിൽ MBA ജനറൽ ഈവനിംഗ് റെഗുലർ 2026-28 ബാച്ച് പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ 20-ാം തീയതി രാവിലെ കാര്യവട്ടം ക്യാമ്പസിൽ നടത്തും. ഇൻഡസ്ട്രി അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിരുദധാരികൾക്ക് പങ്കെടുക്കാം.

ജനറൽ വിഭാഗത്തിന് 1000 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ് ഫീസ്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മറ്റു പിന്നാക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഗുണഭോക്താക്കൾക്കായി നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ വായ്പ, വിവാഹ ധനസഹായ വായ്പ, ഭവന നിർമ്മാണ വായ്പ, വിദ്യാഭ്യാസ വായ്പ, വിവിധോദ്ദേശ വായ്പ തുടങ്ങിയ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471257539 അല്ലെങ്കിൽ 0471257740. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് ഇന്ന് ഏകജാലക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 17 വൈകിട്ട് വരെയാണ് പ്രവേശനം നേടാൻ അവസരം. ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർ സ്ഥിരപ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം. താൽക്കാലിക പ്രവേശനം നേടാത്തവർ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ നിന്ന് പുറത്താകും. കനത്ത മഴയെ തുടർന്ന് നെയ്യാർ ഡാമിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് ശക്തമാണ്. മഴ കൂടുതൽ ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്നും നെയ്യാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നദിയിൽ ഇറങ്ങരുതെന്നും ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: എന്തായാലും എം ആർ ടി ഹോം നീഡ്സ് പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
5: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
6: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
7: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ.
8: നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
9: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9496553211. മറ്റൊരു നമ്പർ 9496593211. ഓർമ്മിക്കുക, നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
11: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
13: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
9: സമയം 8:30.
14: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
15: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
16: നോവൽ സഞ്ചാരം.
17: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
18: ശബ്ദങ്ങളും മുഖങ്ങളും മുമ്പിൽ വന്നും പോയും നിന്നു. എല്ലാ മുഖങ്ങൾക്കും ഒരേ ഛായ, ഒരേ ഭാവം. അങ്ങനെ വളരെ നേരം കിടന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്നറിഞ്ഞില്ല. ഉണർന്നപ്പോൾ നേരം പുലർന്നിട്ടില്ല. വല്ലാത്ത ചൂട്. കുറുപ്പ് മുറ്റത്തിറങ്ങി നോക്കി. ശുക്രൻ ഉദിച്ചിരിക്കുന്നു. അയാൾ ആ ശുക്രനക്ഷത്രവും നോക്കി കുറേ നേരം നിന്നു. പെട്ടെന്ന് തിരിഞ്ഞു പടിക്കലേക്ക് നടന്നു. പടിയിറങ്ങുകയാണെന്നും താൻ നടക്കുകയാണെന്നും അപ്പോൾ അയാൾ ഓർത്തുവോ? ചലിക്കുന്നു, നീങ്ങുന്നു. ലക്ഷ്യമില്ലാത്ത ആ നടത്തം ധൃതിയിലായി. പായേണമെന്നും നടക്കേണമെന്നുമുള്ള രണ്ടു വിചാരങ്ങൾ ഒപ്പം ഹൃദയത്തിൽ കിടന്ന് കളിച്ചു. നിൽക്കൂ, നിൽക്കൂ, നിൽക്കൂ. അങ്ങനെയൊരു ശബ്ദം ഗോപിക്കുറുപ്പിൻ്റെ ചെവിയിൽ വന്നലച്ചു. പക്ഷേ അയാൾ നിന്നില്ല. അതൊരു ഒഴുക്കായിരുന്നു. നിൽക്കാനല്ലേ പറഞ്ഞത്? ഒരു കൈ അയാളുടെ ചുമലിൽ വന്നു വീണു. എവിടേക്കാണ് ഓടുന്നത്? ഞാനുണ്ടോ ഓടുന്നു? ഉറക്കപ്പിച്ചു മാറ്റാതെ എന്തിനെഴുന്നേറ്റ് നടന്നു? പോകൂ വീട്ടിലേക്ക്, ഞാനും വരാം. ഗോപിക്കുറുപ്പ് അയാളെ അടിമുടി ഒന്ന് നോക്കി. കഴകക്കാരൻ ഉഴുത്ര വാര്യരാണ്. നടക്കൂ. ഒന്നും പറയാൻ ഇടകിട്ടുന്നതിന് മുൻപ് ഉഴുത്ര വാര്യർ കയ്യും പിടിച്ചു വലിച്ച് നടത്തം തുടങ്ങി. പിന്നെ പടി കയറി വിരിപ്പിൽ വന്നിരുന്നു. ആകെ തളർന്നിരിക്കുന്നു. അയാൾ വീണുറങ്ങി. പിന്നെ 2 ദിവസത്തിന് അയാൾ സുഖമായി ഉറങ്ങി. ഒന്നും സംഭവിച്ചില്ലെന്ന് ഒരു തോന്നൽ. പക്ഷേ എന്തോ എവിടെയോ വെച്ച് മറന്നുപോയി എന്നൊരു വിചാരം ഉള്ളിലുണ്ട്. എന്താണ് മറന്നത്? പിന്നെയും മൂന്ന് രാത്രി അയാൾ ഉമ്മറത്ത് കിടന്നു മയങ്ങിയും ഉണർന്നും കഴിച്ചുകൂട്ടി. ലോകം മുഴുവൻ നിശബ്ദതയിലും നിദ്രയിലും ആണ്ടുകിടന്നപ്പോൾ അയാൾ ശബ്ദായമാനമായ ഒരു ദ്വീപിൽ ജീവിച്ചു. അയാൾ കടിഞ്ഞാൻ വലിച്ചു മുറുക്കിപ്പിടിച്ചു. എന്നിട്ടും കുതിര കുതിക്കുക തന്നെയാണ്. അടങ്ങൂ മനസ്സേ, അടങ്ങൂ എന്ന് നിമിഷം പ്രതി പറയുകയാണ്. അത് അധികം അടക്കമില്ലാതാക്കി തീർക്കുകയാണ്. കൂമ്പിയ മുള വിത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഒന്നുകിൽ അത് കിളർന്നു വളർന്ന് തണൽമരമാകും, അല്ലെങ്കിൽ വാടി കുരുടിച്ചു പോകും. അഭിലാഷം ഒരില കൂടി വിടർത്തി. കൈതപ്പൂവിൻ്റേതുപോലെ മാദകമായ ഒരു പരിമളം ഹൃദയത്തിൽ വ്യാപിക്കുകയാണ്. അയാൾ എഴുന്നേറ്റിരുന്നു. ആ മണം മത്തുപിടിപ്പിക്കുകയാണ്. അത് പുറപ്പെടുന്ന സ്ഥലത്തെത്തണം. ഗോപികുറുപ്പ് നടന്നു, അല്ല പാഞ്ഞു. ഇരുട്ടിലേക്ക് പൂണ്ടു പൂണ്ടു പോയി. കുതിര കടിഞ്ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. അത് വയലുകളിലൂടെ കോൺവലിച്ചും വരമ്പുകളിലൂടെ നെടുനീളയും കുണ്ടുകൾ കയറി കടന്നും കടായകൾ കവച്ചുവെച്ചും പാഞ്ഞു. ആ യാത്ര ചെന്നവസാനിച്ചത് ആറു നാഴിക അകലത്തുള്ള ഒരു വീട്ടിൻ്റെ പടിക്കലാണ്. പടിക്കലെത്തിയപ്പോൾ ഗോപികുറുപ്പ് ഒന്ന് നിന്ന് കിതച്ചു. എന്നിട്ട് ചുറ്റും നോക്കി. അർദ്ധരാത്രിയിലെ നിശബ്ദത. പടിയൊതുക്കുകൾ മുൻപിൽ ഉയർന്നു പോകുന്നു. അതിന്മേലേക്ക് കാലെടുത്തു വയ്ക്കുകയേ വേണ്ടു. അയാൾ മുകളിൽ വീട്ടിൽ എത്തുകയായി. അത്രയും വേഗം അവിടെ എത്തിക്കഴിഞ്ഞത് നന്നായില്ലെന്നും അപ്പോൾ തോന്നി.
17: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: നാല് കമ്പികളുള്ള ശ്രുതിവാദ്യങ്ങളിലൊന്നാണ് തമ്പുരു. കർണാനന്ദകരവും അനുരണനാത്മകവുമായ ശ്രുതി ലഭിക്കുന്നതിനാൽ പാട്ടുകാർക്ക് ശ്രുതിയിൽ ലയിച്ചു പാടാനുള്ള പ്രചോദനം നൽകുന്ന സംഗീതോപകരണം കൂടിയാണ് തമ്പുരു. തമ്പുരു ശ്രുതിമീട്ടിയ രണ്ട് ഗാനങ്ങൾ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ നമുക്ക് ആസ്വദിക്കാം. ആദ്യം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

ONV കുറിപ്പ് എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സൂര്യഗായത്രി.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ നീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഒരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയൊരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ശ്രുതിവാദ്യങ്ങളിലൊന്നായ തമ്പുരു ശ്രുതിമീട്ടിയ ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, കൂജപ്പുര.
3: എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് സുരേഷ് മേനോൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

ഉണ്ടാക്കുവീൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് നദീർഷ. ഏവർക്കും ശുഭദിനാശംസകൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ മുതൽ 9:30 വരെ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്കാ അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ നിന്ന് 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വെടിക്കെട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഗോപിക ജി കൃഷ്ണൻ പാടിയത്. ഗാനരചന വിപിൻ ജെഫ്രിൻ, സംഗീതം ശ്യാം പ്രസാദ്.

ചിത്രം ജയ ജയ ജയ ജയഹേ. പാടിയത് അങ്കിത് മേനോൻ, സിയാവുൽ ഹഖ് എന്നിവർ. ഗാനരചന ശബരീഷ് വർമ്മ. സംഗീതം അങ്കിത് മേനോൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: ചിത്രം തുടരും. പാടിയത് MG ശ്രീകുമാറും രാജലക്ഷ്മിയും സംഘവും. വിനായക് ശശികുമാറിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ലിബിൻ സക്കറിയ പാടിയത്, ചിത്രം യുവം.

ഹിഷാം അബ്ദുൽ വഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പാടിയത് ചിത്രം ഹൃദയം. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഹിഷാം അബ്ദുൽ വഹാബ്.

0: afghat.edcil.co.in and take the first step toward the blue.
1: പ്രേമലു എന്ന ചിത്രത്തിന് വേണ്ടി കെ ജി മാർക്കോസ്, വിഷ്ണു വിജയ് എന്നിവർ പാടിയത്. ഗാനരചന സുഹൈൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബിപിൻ അശോകിൻ്റെ സംഗീതത്തിൽ കൃഷ്ണ പാടിയത് ചിത്രം അതിഭീകര കാമുകൻ. ഗാനരചന ഹരിത ഹരിബാബു.

ഗാനോപഹാരം സമാപിച്ചു. സമയം 10 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ രാജ്യവുമായ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്ന് ലാൻഡറുകളെ സംരക്ഷിക്കുവാനായി കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ മുതൽ ബുധനാഴ്ച വരെ പ്രവേശനം നേടാം. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. UAEയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ ഈ മാസം 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക.

ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 AM മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക് കേൾക്കാം.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

മാനുവൽ സത്യനേശൻ എന്ന പേര് നമുക്ക് അത്ര പരിചയം തോന്നില്ല. എന്നാൽ സത്യൻ എന്ന പേര് മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണ ലിപികളിൽ കുറിച്ചിട്ടിരിക്കുന്നു. തനതായ അഭിനയ ശൈലി കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കിയ സത്യൻ എന്ന അനശ്വര കലാകാരൻ.

1912 ജനിച്ച അദ്ദേഹം നടൻ മാത്രമായിരുന്നില്ല, സൈനികൻ, അധ്യാപകൻ, പോലീസ് ഇൻസ്പെക്ടർ എന്നീ നിലകളിലും തന്റേതായ വ്യക്തിത്വം തെളിയിച്ചു സത്യൻ. 1951 ത്യാഗസീമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. എന്നാൽ 1952 പുറത്തിറങ്ങിയ ആത്മസഖിയാണ് ആദ്യമായി റിലീസ് ചെയ്ത ചിത്രം.

1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. പിന്നീട് അങ്ങോട്ട് സത്യൻ എന്ന നടന്റെ പകർന്നാട്ടമാണ് മലയാള ചലച്ചിത്രവേദി ദർശിച്ചത്. 2 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. എത്രയെത്ര സിനിമകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ, മറക്കാനാകാത്ത എത്രയെത്ര കഥാസന്ദർഭങ്ങൾ. അതെ, സത്യൻ എന്ന മഹാനടൻ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് ആ വ്യത്യസ്തതകളിലൂടെയാണ്. 1971 ജൂൺ 15 59-ാം വയസ്സിൽ തന്റെ ജീവിതവേഷം അഴിച്ചുവെച്ച് ആ മഹാനടൻ അനന്തതയിലേക്ക് നടന്നു മറഞ്ഞു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആ വലിയ മനുഷ്യനുള്ള സമർപ്പണമാണ്. ഓർമ്മച്ചപ്പിലെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കോട്ടമുകൾ നിന്ന് തമ്പി. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, വർഷം 1965. ഞാൻ വള്ളി നിക്കറിട്ട് നടക്കുന്ന കാലം. എനിക്ക് 4 വയസ്സ്. ഞങ്ങളുടെ നാട്ടിൽ SRK എന്നൊരു സിനിമാ കൊട്ടകയുണ്ട്. ആ നാട്ടിലെല്ലാവരുടെയും സ്വപ്നവും സങ്കടവും പ്രതിഷേധവും പ്രതികാരവും നന്മതിന്മകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പൂവണിഞ്ഞിരുന്നത് ആ തിയേറ്ററിലെ വെള്ളിത്തിരയിലായിരുന്നു. ഓരോ സിനിമയും, കൂടുതലും തമിഴ് സിനിമകൾ മാറി മാറി വരുമ്പോൾ അതിലെ കഥയും കഥാപാത്രങ്ങളുമായി മനസ്സുകൊണ്ട് നാട്ടിലെ നല്ലൊരു വിഭാഗം ആളുകളും മാറുമായിരുന്നു. അത്രയ്ക്ക് സ്വാധീനമാണ് നമ്മുടെ നാട്ടിൽ സിനിമയ്ക്കുണ്ടായിരുന്നത്. പറക്കോട് ചന്തയിൽ പോയി വരുന്നവരായിരുന്നു സിനിമാ വിശേഷങ്ങൾ പറഞ്ഞിരുന്നത്. ഞങ്ങൾ കുട്ടികൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്ന് കഥ കേൾക്കും, മനസ്സിൽ സിനിമ കാണും. അങ്ങനെ കാണാനേ നിർവാഹമുള്ളൂ. സിനിമയ്ക്ക് പോകുന്നത് ഒരു മോശം കാര്യമാണെന്നാണ് കാരണവന്മാരുടെ മതം. അതുകൊണ്ട് വർഷത്തിൽ ഒരു സിനിമ, അതും തിരുവിളയാടൽ പോലെയോ ഭക്തകുജയില പോലെയോ ഉള്ള ചിത്രങ്ങൾ, അത് മാത്രമേ കാണാൻ അനുവാദമുള്ളൂ. അങ്ങനെ ഒരു ഓണക്കാലത്താണ് ചെമ്മീൻ എന്നൊരു ചിത്രം തിയേറ്ററിൽ വന്നു എന്ന് ചന്തയിൽ പോയി വന്ന സിനിമാ ഭ്രാന്തനായ വീട്ടിലെ കാര്യസ്ഥൻ വിവരം തരുന്നത്. ഞങ്ങൾ കുട്ടികൾ ചുറ്റും കൂടി എന്തിനാണെന്നോ കഥ കേൾക്കാൻ. അയാൾ കഥ പറയുകയാണ്. സീൻ ബൈ സീനാണ് വിവരണം. ഞാൻ സിനിമ മനസ്സിലെ വെള്ളിത്തിരയിൽ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികൾക്ക് മാത്രമേ സിനിമാ നിയന്ത്രണമുണ്ടായിരുന്നുള്ളൂ. മുതിർന്ന സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ച് സിനിമയ്ക്ക് പോകുമായിരുന്നു. ചെമ്മീൻ കാണാൻ അവർ പോയപ്പോൾ ഞാൻ കരഞ്ഞു വിളിച്ച് കൂടെ കൂടി. ഒടുവിൽ എന്റെ വാശി വിജയിച്ചു. ഓല തിയേറ്ററാണ്. ഉള്ളിൽ കടക്കുന്നത് തന്നെ വലിയൊരു ഗുസ്തി കഴിഞ്ഞാണ്. അത്രയ്ക്ക് തിരക്ക്. ഞങ്ങൾ തറ ടിക്കറ്റാണ്. തറയെന്നാൽ ഏറ്റവും മുന്നിൽ, വെള്ളിത്തിരയ്ക്ക് തൊട്ടടുത്ത്. തറയിൽ മണൽ വിരിച്ചിട്ടുണ്ട്. അത് നിറയെ കപ്പലണ്ടിത്തോടും വീടിക്കുറ്റിയും കത്തിയമർന്ന തീപ്പെട്ടിക്കുള്ളിയും

ഇടയ്ക്കിടെ സോഡ കപ്പലണ്ടി പാട്ടുപുസ്തകം എന്ന് നീട്ടി വിളിച്ച് കച്ചവടക്കാർ. ചെമ്മീൻ തുടങ്ങുകയായി. കടലും തീരവും ആകാശവും എല്ലാം കളറിൽ. തൊട്ടു മുന്നിൽ കഥാപാത്രങ്ങൾ വക്യോൽ തുറുവിന്റെ വലിപ്പത്തിൽ. കഥയോ കാര്യമോ ഒന്നും പിടികിട്ടുന്നില്ല. എന്നാലും കണ്ടിരുന്നു. പിന്നെ കണ്ണുകൾ അടഞ്ഞുപോയി. അടുത്തിരുന്ന ചേട്ടൻ തട്ടി ഉണർത്തിയപ്പോൾ കാണുന്നത് ആജാനുബാഹുക്കളായ രണ്ടുപേർ മത്സരിച്ച് വള്ളം തുഴയുന്നു. ആഞ്ഞാഞ്ഞ് തുഴയുകയാണ്. ചാകര ചാകര ചാകര എന്ന പാട്ട് ഉച്ചത്തിൽ കേൾക്കാം. പിന്നെയും ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ചെമ്മീൻ കാണുന്നത് മുതിർന്ന ശേഷമാണ്. ആ സിനിമയ്ക്ക് ആധാരമായ തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ അതിനോടകം തന്നെ വായിച്ചിരുന്നു പല ആവർത്തി. അപ്പോഴേക്കും ചെമ്മീൻ എന്ന ചിത്രം മലയാളത്തിൽ ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. സിനിമ എന്നെ അത്ഭുത സ്തബ്ധനാക്കി. ചാകര ചാകര എന്ന സിനിമ അനുഭവത്തിലെ ആദ്യ ഓർമ്മയിലെ പാട്ട് വന്നപ്പോഴാണ് ആ രംഗത്ത് മത്സരിച്ച് തുഴഞ്ഞിരുന്നത് അനശ്വര നടൻ സത്യനും കൊട്ടാരക്കരയുമായിരുന്നു എന്ന് മനസ്സിലായത്. എന്തൊരു അഭിനയമാണ്! മലയാള സിനിമയിൽ അഭിനയത്തിന് പുതുമാനങ്ങൾ നൽകിയ സത്യൻ എന്ന നടന്റെ ഓർമ്മ ദിനമാണല്ലോ ജൂൺ 15. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ സിനിമാ ഓർമ്മയിലെ ആദ്യഗാനം പുത്തൻ തുറക്കാരെ പ്രക്ഷേപണം ചെയ്യുമോ എന്നാണ് കോട്ടമുകളിൽ നിന്ന് തമ്പി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഇത് സത്യൻ എന്ന വലിയ നടനോടുള്ള ആദരം കൂടിയാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി, സലിൽ ചൌധരി ഇണം പകർന്ന്, യേശുദാസ്, കെ പി ഉദയഭാനു, ശാന്ത പി നായർ, പി ലീല എന്നിവരും സംഘവും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

ഏറ്റവും പ്രിയമുള്ള ഓർമ്മച്ചപ്പിന്, ഏറ്റവും പ്രിയമുള്ള ഓർമ്മച്ചപ്പിലേക്ക് കത്തെഴുതിയിരിക്കുന്നത് ആരാണ് എന്നറിയണ്ടേ? കായംകുളം പുതിയ വിളയിൽ നിന്നും ശൈലജ ദിലീപാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഓർമ്മച്ചപ്പ്, രഞ്ജിനി, മറ്റ് ചലച്ചിത്ര ഗാന പരിപാടികൾ എല്ലാം വളരെയധികം ഇഷ്ടമാണ്. 1960, 70, 80 കാലത്തെ ചലച്ചിത്ര ഗാനങ്ങൾ ഓർമ്മച്ചപ്പിലൂടെ കേൾക്കുന്നത് സുഖമുള്ളൊരു അനുഭവമാണെന്ന് കത്തിൽ എഴുതിയിരിക്കുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഓർമ്മച്ചപ്പ് കേൾക്കുന്നത് മുടക്കാറില്ല എന്നും ശൈലജ ദിലീപ് കത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അഭിനേതാവ് സത്യൻ മരിച്ചിട്ട് 55 വർഷം തികയുകയാണല്ലോ. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 12 വയസ്സ്. അന്നേ ദിവസം തന്നെ, അതായത് ജൂൺ 15, എന്റെ പിതാവ് ചന്ദ്രശേഖരൻ മാസ്റ്റർ മരിച്ചത്. അച്ഛൻ മരിച്ചിട്ട് 25 വർഷം തികയുന്നു. 73 വയസ്സിൽ മരിക്കുന്നതുവരെ റേഡിയോ ശ്രോതാവായിരുന്നു അച്ഛൻ. ചേർത്തല ബോയ്സ് സ്കൂളിലെ ചിത്രകല അധ്യാപകനും ചേർത്തല ശൈലജ തിയേറ്റർ നാടക കമ്പനിയുടെ ഉടമസ്ഥനുമായിരുന്നു അദ്ദേഹം. ഓർമ്മച്ചപ്പിലൂടെ സത്യൻ അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ പ്രവാചകന്മാരെ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ശൈലജ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളായ ആചാര്യ തിരുവത്ര, കുട്ടനാട് വേണുഗോപാലൻ നായർ, മുതുകുളം നിർമ്മല ഭവനിൽ രവിരാജൻ, അജിത എന്നീ ദമ്പതികൾക്കും മകൻ പൃഥ്വിരാജനും പ്രിയങ്കയ്ക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കും എന്ന പ്രതീക്ഷയിൽ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, ശൈലജ ദിലീപ്, കായംകുളം. ഗാനം കേൾക്കാം. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം മണക്കാട് കുരിയാത്തിയിൽ നിന്ന് MS രാമകൃഷ്ണൻ. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ ഓർമ്മിച്ചപ്പ് എന്ന പരിപാടി തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ശ്രോതാവാണ്. ചലച്ചിത്ര നഭസിലെ സൂര്യ തേജസ്സായി വിളങ്ങിയ സത്യൻ എന്ന നടൻ ഓർമ്മയായിട്ട് June 15 5.5 ദശകം പിന്നിടുകയാണ്. അദ്ദേഹം അഭിനയിച്ച മിക്ക സിനിമകളും കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ അമ്മ അദ്ദേഹത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. കുരിയാത്തി അവിട്ടം തിരുനാൾ ഗ്രന്ഥശാലയുടെ അടുത്ത് സിത്താര എന്ന പേരുള്ള ഒരു വീട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് എന്നോട് പുഞ്ചിരിച്ച് വിശേഷങ്ങൾ ചോദിച്ചതായി ചെറിയ ഓർമ്മയുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ മിക്ക ഗാനങ്ങളും ഇഷ്ടമാണ്. ഇന്ന് ഓർമ്മച്ചപ്പിലൂടെ വാഴ്വേമായം എന്ന ചിത്രത്തിലെ ഈ യുഗം കലിയുഗം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് MS രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ. യേശുദാസ് പാടിയ ഗാനം, ചിത്രം വാഴ്വേമായം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT വാങ്ങും. അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,665 രൂപയും പവന് 1,09,320 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഓർമ്മച്ചപ്പ് തുടരുന്നു.
5: തിരുവനന്തപുരം പൗടിക്കോണത്ത് നിന്ന് ഉമാ വിജയചന്ദ്രൻ അയച്ച സന്ദേശമാണ് ഇനി ഓർമ്മച്ചപ്പിൽ. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിലേക്ക്, June 15 മലയാള സിനിമയിലെ അനശ്വര നടൻ സത്യൻ ഓർമ്മയായിട്ട് 55 വർഷങ്ങൾ തികയുകയാണല്ലോ. 1971 June 15 വിട പറഞ്ഞ ആ അഭിനയ ചക്രവർത്തി അനശ്വരമാക്കിയ അനേകം കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹത്തെ ആദരവോടെ നമ്മൾ ഓർക്കുന്നു. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടു വളർന്ന പേരാണ് സത്യൻ. അമ്മ അദ്ദേഹത്തിന്റെ ഒരാരാധിക ആയതിനാലാകാം ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അസുഖം കൂടിയ അവസാന സമയത്തും അദ്ദേഹം തന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരുന്നു. അച്ഛനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ പ്രധാന കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നത് കൊണ്ടാകാം. അച്ഛൻ സുബേദാർ മേജറായിരുന്നു. രാജ്യത്തെ സേവിക്കാൻ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച ഒരു പട്ടാളക്കാരൻ. അങ്ങനെ സത്യൻ മാസ്റ്റർ എന്ന മഹാ നടനെക്കുറിച്ച് ഒത്തിരിയേറെ ഓർമ്മകൾ ഓർമ്മച്ചെപ്പിനോട് പറയാനുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ വെക്കേഷന് വീടിനടുത്തുള്ള ജനതാ ട്യൂട്ടോറിയലിൽ എല്ലാ വർഷവും ഹിന്ദി ക്ലാസ്സിന് പോകാറുണ്ട്. സാഹിത്യാചാര്യ വരെ പഠിപ്പിച്ച ഹരിസാർ തന്നെയാണ് അന്നും ഇന്നും അധ്യാപകരിൽ എന്നെ ഏറെ സ്വാധീനിച്ചത്. ഹരിസാർ പഴയ നല്ല ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ അഭിനേതാക്കളെയും രചയിതാക്കളെയും സംഗീതജ്ഞരെയുമൊക്കെ കുറിച്ച് പറയുമായിരുന്നു. സത്യൻ, യേശുദാസ്, ജാനകി, ലത, SP ബാലസുബ്രഹ്മണ്യം ഇവരുടെയൊക്കെ ചിത്രങ്ങൾ എന്റെ പാട്ടെഴുതിയ ഡയറിയിൽ സൂക്ഷിക്കുമായിരുന്നു. ഇന്നും അതിൽ കുറച്ച് ഡയറികൾ എന്റെ കൈവശമുണ്ട്. കാലം എത്ര കടന്നുപോയി. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി.

ആ മഹാനടനെ കുറിച്ചുള്ള കേട്ടറിവുകളും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട അറിവുകളും മാത്രമുള്ള എനിക്ക് ഇന്നും സത്യൻ തന്നെയാണ് ഇഷ്ട നടൻ. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ അഭിനയിക്കാനെത്തിയ പട്ടാളക്കാരനായ പോലീസ് ഓഫീസർ സത്യനും ഉർവശി ശാരദയും ചേർന്ന് അഭിനയിച്ച് അനശ്വരമാക്കിയ മിടുമിടുക്കി എന്ന ചിത്രത്തിലെ അകലെ അകലെ നീലാകാശം എന്ന ഗാനം ഓർമ്മച്ചിപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അകലെ എവിടെയോ പോയി മറിഞ്ഞ ഞങ്ങളുടെ അച്ഛൻ, അമ്മ, ഏറ്റവും പ്രിയപ്പെട്ട ഇളയ അനിയൻ ഉത്തമൻ എന്നിവർ നഷ്ടമായതും ജൂൺ മാസത്തിലായിരുന്നു. അച്ഛൻ 2010-ലും അമ്മ 2017-ലും അനിയൻ 2024 ജൂൺ 28-നും. ഒരിക്കലും തിരിച്ചു വരാത്ത അകലങ്ങളിലേക്ക് യാത്രയായ പ്രിയപ്പെട്ടവർക്കായി ഏറെ പ്രിയമുള്ള സത്യൻ മാസ്റ്ററുടെ ഓർമ്മയിൽ ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ ഉമാ വിജയചന്ദ്രൻ. കത്തിനോടൊപ്പം ഉമാ വിജയചന്ദ്രൻ സത്യന്റെ ഫോട്ടോ പതിച്ച തന്റെ ഡയറിയുടെ ചിത്രം കൂടി അയച്ചു തന്നിട്ടുണ്ട്. സത്യൻ എന്ന നടനെ അത്രയേറെ സ്നേഹിക്കുന്ന ഉമാ വിജയചന്ദ്രന് വേണ്ടി ഗാനം കേൾക്കാം. മിടുമിടുക്കി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് MS ബാബുരാജ്.

ഓച്ചിറയിൽ നിന്നും പ്രയാർ രാമചന്ദ്രൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി വായിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എന്റെ 6ാം ക്ലാസ് പഠനകാലത്ത് കുടുംബവകയായ ദേവകുളങ്ങരക്കാവിൽ അപ്പുപ്പൻ കൃഷ്ണൻ നായർ വർഷം തോറും സപ്താഹവും രാത്രി രാമായണ പാരായണവും സമാപന ദിവസം രാവിലെ പൊങ്കാലയും ദിവസവും സർപ്പപൂജയും നടത്തി വന്നിരുന്നു. ഈ 3 മാർച്ചിനായിരുന്നു 97-ാമത് സപ്താഹയജ്ഞ സമാപനം. അക്കാലത്ത് കുട്ടികളായ ഞങ്ങൾ കാവിന്റെ തണൽ വിരിച്ച മണൽപ്പരപ്പിൽ സാറ്റുകളി, കല്ലുകളി, ചക്കുകളി മുതലായ കളികളിൽ ഏർപ്പെടും. ഞാനും വല്യമ്മയുടെ മക്കളായ ആനന്ദവല്യയും കൂടി ചക്കുകളി, ഇതിനെ മറ്റു പ്രദേശങ്ങളിൽ എന്താണ് പറയുന്നതെന്നറിയില്ല, അങ്ങനെ ചക്ക് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വല്യച്ഛൻ റെയിൽവേ ജോലി കഴിഞ്ഞ് വന്നു. ഞാനും ചേച്ചിയും, ചേച്ചി അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നീട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ജോലി കിട്ടി. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി വലിയച്ഛനോടൊത്ത് സപ്താഹ മണ്ഡപത്തിലേക്ക് ചെന്നു. 3 നേരമുള്ള സമൂഹ നാമ ജപത്തിൽ കുട്ടികളായ ഞങ്ങളും പങ്കെടുക്കും. ആ ഇടയ്ക്കാണ് വല്യച്ഛനും വല്യമ്മയും ചേച്ചിയും ഞാനും കൂടി ഓച്ചിറ പ്രീമിയർ തിയേറ്ററിൽ പാലാട്ട് കോമൻ എന്ന സിനിമ കാണാൻ പോയത്. അതിലെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. പൂവേ നല്ല പൂവേ എന്ന ഗാനമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഈ ഗാനം ഓർമ്മയായ അപ്പൂപ്പനും അച്ഛനും അമ്മയ്ക്കും വല്യച്ഛനും വല്യമ്മയ്ക്കുമായി സമർപ്പിക്കുന്നു എന്നും പ്രയാർ രാമചന്ദ്രൻ നായർ കത്തിൽ എഴുതിയിരിക്കുന്നു. കുറേ കാലം ഓച്ചിറയിൽ സിനിമാ തിയേറ്റർ ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സിനിമാ തിയേറ്റർ കോംപ്ലക്സ് വന്നിട്ടുണ്ട്. ഈ കത്ത് വായിക്കും എന്ന് കരുതട്ടെ. സ്നേഹത്തോടെ, പ്രയാർ രാമചന്ദ്രൻ നായർ. സത്യൻ രാഗിണി താര ജോഡികളുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പാലാട്ടുകോമൻ. ആ ചിത്രത്തിനുവേണ്ടി വയലാർ MS ബാബുരാജ് കൂട്ടുകെട്ടിൽ പിറന്ന അനശ്വര ഗാനങ്ങൾ, അതിൽ പി ലീല, ജിക്കി, ശാന്താപി നായർ എന്നിവർ പാടിയ പൂവേ നല്ല പൂവേ എന്ന ഗാനം ഇതാ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നിന്ന് ജോയി ചെറിയൻകീഴ്. കത്ത് വായിക്കാം. 1970-73 കാലഘട്ടം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം ത്രിവത്സര കോഴ്സിന് പഠിക്കുന്നു. പ്രൊഫസർമാർ എൻ കൃഷ്ണൻ നായർ, ഒ എൻ വി കുറുപ്പ്, പന്മന രാമചന്ദ്രൻ നായർ, നബീസ ഉമ്മാൾ, തിരുനെല്ലൂർ കരുണാകരൻ, എം കെ ഡാനിയൽ തുടങ്ങി മലയാള സാഹിത്യത്തിലെ മഹാന്മാരായിരുന്നു ഞങ്ങളുടെ അധ്യാപകർ. പ്രൊഫസർ വി ആനന്ദക്കുട്ടൻ നായരായിരുന്നു മലയാള വിഭാഗം മേധാവി. മലയാള വിഭാഗം കെട്ടിടത്തിന്റെ മുൻവശത്തെ മരത്തണലിൽ ഒരു വെളുത്ത ഫിയറ്റ് കാർ കിടക്കുന്നു. ആ കാറിൽ നിന്നും വെളുത്ത പാൻസും ഷർട്ടും കറുത്ത കണ്ണടയും ധരിച്ച് ഒരു മനുഷ്യൻ മുകളിലെ പ്രൊഫസർ വി ആനന്ദക്കുട്ടൻ നായർ സാറിന്റെ ഗോവണി കയറിപ്പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ജി വിവേകാനന്ദൻ, ടി എൻ ഗോപിനാഥൻ നായർ, ടി ആർ സുകുമാരൻ നായർ, പി കെ വിക്രമൻ നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ തുടങ്ങിയവർ പലപ്പോഴായി കൂട്ടത്തിൽ കാണാം. തിരുവനന്തപുരത്തെ ഉയർന്ന സാംസ്കാരിക സാഹിത്യകാരന്മാരുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന അഭിനയ ചക്രവർത്തി സത്യൻ മാസ്റ്ററായിരുന്നു അദ്ദേഹം എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. 1952 മുതൽ 71 വരെയുള്ള 19 വർഷം മാത്രമേ പ്രതിഭാധനനായ സത്യൻ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത മികച്ച വേഷങ്ങൾ നൽകി അഭിനയ സാമ്രാജ്യവും സിംഹാസനവും ചെങ്കോലും ധരിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. 1971 ജൂൺ 15 സ്വന്തം സിംഹാസനം ഉപേക്ഷിച്ച് കാലയവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറഞ്ഞു. മലയാള സിനിമയിലെ പ്രേംനസീർ, തിക്രൂശി, മധു, അടൂർ ഭാസി തുടങ്ങിയവരാണ് ആ ശവമഞ്ചം തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ എത്തിച്ചത്. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരായ മുഴുവൻ പേരും ചേർന്നാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകിയത്. LMS പള്ളിയിലെ ഗായക സംഘം നിർത്താതെ ആലപിച്ചുകൊണ്ടിരുന്ന അരനാഴിക നേരം സിനിമയിലെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം ഏവരെയും നമ്രശിരസ്കരാക്കി. ആ വിലാപയാത്ര ഒരു അഭിനയ കുലപതിയായ നടന ചക്രവർത്തിയുടെ നാടുനീങ്ങലായിരുന്നു. ആ ഓർമ്മയ്ക്കു മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് മൂലധനം എന്ന ചിത്രത്തിൽ സത്യൻ അഭിനയിച്ച സ്വർഗഗായികേ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ജോയി ചിറയൻകീഴ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേൾപ്പിക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. മൂലധനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ഓർമ്മച്ചപ്പ് @gmail.com. മറക്കില്ല ഈ പദത്തിന് ഓർമ്മിക്കുന്നത് എന്ന പദവുമായി വലിയ ബന്ധമുണ്ട്. ഓർക്കുന്നത് കൊണ്ടാണല്ലോ മറക്കാനാകാത്തത്. പ്രിയ ശ്രോതാക്കളെ, ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ മുഹൂർത്തങ്ങളാണ് പലരെയും അനശ്വരരാക്കുന്നത്. നമ്മെ വിട്ട് കടന്നുപോയ പലരും ജീവിതത്തിലും അനുഭവത്തിലും കുറിച്ചിട്ട അടയാളപ്പെടുത്തലുകൾ കൊണ്ടാണ് നമുക്ക് അവരെ മറക്കാനാകാത്തത്. സത്യൻ എന്ന വലിയ നടൻ അടയാളപ്പെടുത്തിയ അഭിനയ മുഹൂർത്തങ്ങളാണ് ഇന്നും അദ്ദേഹത്തെ അനശ്വരനാക്കി ഉയർത്തി നിർത്തുന്നത്. ഒരിക്കൽ കൂടി ആദരമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

0: ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.
1: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വൂച്ചിക്കിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. സെർബിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കേണ്ടതിന്റെയും പൊതുമിഥ്യാധാരണകൾ ഇല്ലാതാക്കേണ്ടതിന്റെയും പ്രാധാന്യം കേന്ദ്രമന്ത്രി എടുത്തുപറഞ്ഞു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി M. ജോൺ. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ വൈന്തല ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ബാലലോകത്തിൽ ഇന്നാദ്യം നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ ഇതേക്കുറിച്ച് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററായ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല രസമുള്ള എന്നാൽ അധികമാരും ചിന്തിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ.

എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കണേ. ചോദ്യം ഒന്ന്, ഒരു അടുക്കളയിൽ നമ്മൾ കറി വെക്കുന്ന ആളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു അമ്മയുടെ മുഖമാണോ അതോ അച്ഛൻ്റെ മുഖമാണോ? ചോദ്യം രണ്ട്, റോഡിലൂടെ ഒരു വലിയ ആനവണ്ടി, അതായത് നമ്മുടെ KSRTC ബസ് ഓടിക്കുന്ന ഒരാളെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു ചേട്ടൻ്റെ മുഖമാണോ അതോ ചേച്ചിയുടെ മുഖമാണോ? ചോദ്യം മൂന്ന്, ഒരാൺകുട്ടി തറയിൽ വീണ് മുട്ടുപൊട്ടി കരയുമ്പോൾ അവനോട് സാരമില്ലടാ നീ ഒരാണല്ലേ കരയരുത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി എല്ലാവരും ഒന്ന് കണ്ണുകൾ തുറന്നോളൂ. നിങ്ങൾ കണ്ണടച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളറിയാതെ തന്നെ ചില ചിത്രങ്ങൾ ഓടി വന്നില്ലേ? ഇങ്ങനെയുള്ള ചില ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ. എന്താണ് ഈ ജെൻഡർ ലെൻസ്? നമ്മൾ തിയേറ്ററിൽ 3D സിനിമ കാണാൻ പോകുമ്പോൾ ഒരു പ്രത്യേക കണ്ണട വയ്ക്കാറില്ലേ? ആ കണ്ണട വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്ക്രീനിലെ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് പോലെ തോന്നും. അതുപോലെ നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തെ ആൺ പെൺ എന്ന വേർതിരിവുകൾ മാറ്റി നിർത്തി തുല്യതയോടുകൂടെ കാണുവാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കണ്ണടയാണ് ജെൻഡർ ലെൻസ് എന്ന് പറയുന്നത്. നമുക്കിന്ന് ആ കണ്ണടയൊന്ന് വെച്ച് നോക്കിയാലോ? നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ആരംഭിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാറുള്ളത് ഒന്ന് ഓർത്തു നോക്കുക. അമ്മ ദാ അടുക്കളയിൽ ചായ തിളപ്പിക്കുന്നു, ദോശ ചൂടുന്നു, നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു, സ്കൂളിൽ പോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നു. അതേസമയം അച്ഛൻ എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ പത്രം വായിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ റെഡിയാകുന്നുണ്ടാവാം, എന്നിങ്ങനെ അല്ലേ? ഇനി നമുക്ക് ഒരു റിയൽ ലൈഫ് കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, കണ്ണൻ. കണ്ണൻ്റെ വീട്ടിൽ അവനും അവൻ്റെ ചേച്ചി മീനുവുമുണ്ട്. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ രണ്ടുപേർക്കും നല്ല വിശപ്പും ക്ഷീണവുമൊക്കെ ഉണ്ടാകും. അമ്മ രണ്ടുപേർക്കും ചായയും പലഹാരവുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മ പറയും, മീനുട്ടി നീ ആ ചായപാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പപ്പടം ഒന്ന് കാച്ചിക്കേ. അതേസമയം കണ്ണനോട് പറയും, കണ്ണ നീ പോയി കുറച്ചു നേരം കളിക്ക്. കൂട്ടുകാരെ, ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഈ വിശപ്പും ക്ഷീണവും കളിക്കാനുള്ള താല്പര്യവുമൊക്കെ കണ്ണനും മീനുവിനും ഒരുപോലെയല്ലേ? രണ്ടുപേരും കുട്ടികളല്ലേ? പിന്നെന്തുകൊണ്ടാണ് മീനുവിന് മാത്രം അടുക്കളയിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരുന്നതും കണ്ണനോട് പോയി കളിക്കാൻ പറയുന്നതുമൊക്കെ? ഇതിനെയാണ് നമ്മൾ സയൻസിൽ അൺകോൺഷ്യസ് ബയസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടു പോകുന്ന ചില മുൻവിധികൾ. അടുക്കളപ്പണി പെൺകുട്ടികൾ ചെയ്യേണ്ടതാണ്, ആൺകുട്ടികൾ പുറത്തു പോയി കളിക്കേണ്ടവരാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് പതുക്കെ വരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിശപ്പെന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെയല്ലേ? അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമല്ലേ? ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ അച്ഛനും മകനും അടുക്കളയിൽ കയറി നല്ല സ്വാദുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? അതാണ് യഥാർത്ഥ മാജിക്. വീട്ടുപണികൾ എന്ന് പറയുന്നത് ഒരു പെൺപണിയല്ല, അത് ജീവിക്കാൻ ആവശ്യമായ ലൈഫ് സ്കിൽ അഥവാ ജീവിത നൈപുണ്യമാണ്. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം, കളിക്കളം അഥവാ നമ്മുടെ കളിപ്പാട്ടങ്ങളുടെ ലോകം. നിങ്ങളുടെയൊക്കെ 5-ാം പിറന്നാളിന് കിട്ടിയ സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കുക. ആൺകുട്ടികൾക്ക് മിക്കവാറും കിട്ടിയിട്ടുണ്ടാകുക വലിയ റിമോട്ട് കൺട്രോൾ കാറുകളും JCB, ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ തോക്കുകൾ എന്നിങ്ങനെയായിരിക്കും. എന്നാൽ പെൺകുട്ടികൾക്കോ? ഭംഗിയുള്ള ബാർബി ഡോള് അഥവാ പാവക്കുട്ടി, അടുക്കള സെറ്റ് അല്ലെങ്കിൽ മേക്കപ്പ് കിറ്റ് എന്നിങ്ങനെയായിരിക്കും. എന്തുകൊണ്ടാണ് കടയിൽ പോകുമ്പോൾ കടക്കാരൻ ചോദിക്കുന്നത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ടോയ്സ് വേണ്ടത് എന്ന്? കളിപ്പാട്ടങ്ങൾക്ക് ആൺ പെൺ എന്നുള്ള ഒരു വ്യത്യാസമുണ്ടോ? ഒരിക്കൽ ശാസ്ത്രജ്ഞർ ഒരു വലിയ പഠനം നടത്തി. അവർ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നൽകിയതിനു ശേഷം അവരെ നിരീക്ഷിച്ചു. അപ്പോൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ആൺകുട്ടി പാവക്കുട്ടിയെ വെച്ച് കളിക്കുമ്പോൾ അവൻ മറ്റുള്ളവരെ പരിചരിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു വലിയ ഗുണമാണ് അതിലൂടെ പഠിക്കുന്നത്. അതുപോലെ ഒരു പെൺകുട്ടി ലെഗോ ബ്ലോക്കുകൾ ഉപയോഗിച്ച് വലിയ കെട്ടിടങ്ങളും കാറുകളുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവളുടെ തലച്ചോറിലെ സ്പേഷ്യൽ സ്കിൽസ് അഥവാ എഞ്ചിനീയറിംഗ് ചിന്തകളാണ് വളരുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ആൺകുട്ടി പാവയെടുക്കുമ്പോൾ, ഛേ നീ എന്താ പെൺകുട്ടികളെ പോലെ പാവയെ വെച്ച് കളിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങും. ഒരു പെൺകുട്ടി ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ചാലോ, നീ എന്താ ആൺകുട്ടിയാണോ എന്ന് ചോദിച്ച് നമ്മൾ പരിഹസിക്കും ഇല്ലേ? എനിക്കൊരു ചെറിയ കൂട്ടുകാരിയുണ്ട്, അനാമിക എന്നാണ് അവളുടെ

0: പേര്. അവൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു ദിവസം ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവൾ അവരുടെ കൂടെ കളിക്കാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ ചില കുട്ടികൾ പറഞ്ഞു, എടി ഇത് ആൺകുട്ടികളുടെ കളിയാ, നീ പോയി വല്ലോ ക്യാരംസോ സാറ്റോ ഒക്കെ കളിക്കുക. അത് കേട്ടപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് അവൾ സ്കൂളിലെ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലെ മെയിൻ സ്ട്രൈക്കറാണ്. മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഗോളടിക്കുന്നത് പോലെ അനാമികയും ഇന്ന് ഗ്രൗണ്ടിൽ ഗോളടിച്ച് കൂട്ടുന്നുണ്ട്. കൂട്ടുകാരെ, ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. കളിപ്പാട്ടങ്ങൾക്കും കളിക്കളങ്ങൾക്കുമൊന്നും ജെൻഡർ ഇല്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ വരയ്ക്കാം, ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ കളിക്കാം, ഡാൻസ് ഇഷ്ടമാണെങ്കിൽ നൃത്തം ചെയ്യാം. ക്രിക്കറ്റ് താരം മിതാലി രാജും ഒളിമ്പിക്സ് മെഡൽ നേടിയ നമ്മുടെ പി വി സിന്ധുവും ഒക്കെ പെൺകുട്ടികളായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഷെഫായ സഞ്ജീവ് കപൂർ ഒരു പുരുഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കളിപ്പാട്ടങ്ങളും കരിയറും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ കഴിവ് നോക്കിയായിരിക്കണം, അല്ലാതെ നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കിയാകരുത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളുടെ വികാരങ്ങൾ, ഇംഗ്ലീഷിൽ ഇമോഷൻസ് എന്ന് പറയും. നമുക്ക് ദേഷ്യം വരാറുണ്ട് ഇല്ലേ, സങ്കടം വരാറുണ്ട്, പേടി തോന്നാറുണ്ട്, സന്തോഷം വരാറുണ്ട്. ഇതെല്ലാം എല്ലാ മനുഷ്യർക്കുമുള്ള വികാരങ്ങളാണ്. എന്നാൽ നമ്മളുടെ സമൂഹത്തിൽ ഒരു വലിയ തെറ്റായ ധാരണയുണ്ട്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആണുങ്ങൾ കരയില്ല, നീ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കരയുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. രാഹുൽ എന്ന് പറയുന്ന ഒരു ആറാം ക്ലാസ്സുകാരൻ, അവൻ സ്കൂളിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഓടുന്നതിനിടയിൽ അവൻ ദാ ടപ്പയെന്ന് പറഞ്ഞ് നിലത്ത് വീഴുന്നു. അവൻ്റെ കാൽമുട്ട് പൊട്ടി ചോര വന്നു, ഭയങ്കര വേദന. അവൻ അറിയാതെ തന്നെ കരഞ്ഞുപോയി. അപ്പോൾ അവിടെ അടുത്ത് നിന്ന് ഒരു മാഷ് ഒന്ന് പറഞ്ഞു, രാഹുൽ എഴുന്നേൽക്ക്, ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടില്ല, സ്ട്രോങ് ആയിരിക്കണം. രാഹുൽ ആ ചോരയൊലിക്കുന്ന കാലുമായിട്ട് എഴുന്നേറ്റ് വേദന ഉള്ളിലൊതുക്കി കരച്ചിൽ അമർത്തിപ്പിടിച്ച് നിന്നു. കൂട്ടുകാരെ, സയൻറ്റിഫിക് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സങ്കടം വരുമ്പോൾ കണ്ണീര് വരുന്നത് കണ്ണിലെ ലാക്രിമൽ ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്രന്ഥികൾ വഴിയാണ്. ഈ ഗ്രന്ഥികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രീയമായ വ്യത്യാസം കൂടെയുണ്ട്. ഈ കണ്ണുനീര് ഗ്രന്ഥികളുടെ ഘടന ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒന്നു തന്നെയാണ്. പക്ഷേ അവ പ്രാവർത്തികമാക്കുന്ന ഹോർമോണുകളുടെ പശ്ചാത്തലം വ്യത്യസ്തമാണ്. പെൺകുട്ടികളിലെ പ്രൊലാക്ടിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ണുനീരിനെ വേഗത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൺകുട്ടികളിലെ ടെസ്റ്റോസ്റ്ററോൺ അതിനെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് ആൺകുട്ടികൾ കരയരുത് എന്ന് നമ്മൾ അവരെ സാമൂഹികമായിട്ട് കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ ജൈവികമായ അവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആൺകുട്ടികളോട് കരയരുത് എന്ന് പറയുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഉള്ളിൽ ഒളിച്ചു വെക്കാൻ പഠിക്കുകയാണ്. ഇത് പിന്നീട് വലിയ ദേഷ്യമായോ വാശിയായോ ഒക്കെ പുറത്തേക്ക് വരാം. അതേസമയം പെൺകുട്ടികളോട് നമ്മൾ എന്താണ് പറയാറുള്ളത്? പെൺകുട്ടികൾ ഒച്ചത്തിൽ ചിരിക്കരുത്, ദേഷ്യപ്പെടരുത്, എപ്പോഴും അടക്കവും ഒതുക്കവും ഒക്കെ വേണം എന്നിങ്ങനെ. എന്തൊരു കഷ്ടമാണല്ലേ. പെൺകുട്ടികൾക്ക് ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിച്ചുകൂടെ? അവർക്ക് ഉറക്കെ ചിരിച്ചുകൂടെ? വികാരങ്ങൾക്ക് ജെൻഡർ ഇല്ല കൂട്ടുകാരെ. പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. ഇരുട്ടത്ത് പോകുമ്പോൾ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പേടി തോന്നാം. സങ്കടം വരുമ്പോൾ രണ്ടു പേർക്കും കരയാം, ദേഷ്യം വരുമ്പോൾ രണ്ടു പേർക്കും അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ ആരെയും ഉപദ്രവിക്കരുത് എന്ന് മാത്രം. യഥാർത്ഥ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ ഒളിച്ചു വയ്ക്കുന്നതല്ല, മറിച്ച് അതിനെ കൃത്യമായി മനസ്സിലാക്കുവാനും പ്രകടിപ്പിക്കുവാനുമുള്ള കഴിവാണ്. നമുക്കിനി സിനിമകളുടെയും കഥകളുടെയും ലോകത്തിലോട്ട് പോകാം. നിങ്ങൾ കാണുന്ന കാർട്ടൂണുകളും സിനിമകളും ഒന്ന് ഓർത്തു നോക്കൂ. സൂപ്പർമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ, ഇവരെല്ലാം സത്യത്തിൽ ആരാണ്? വലിയ മസിലുകളൊക്കെയുള്ള വില്ലന്മാരെ അടിച്ച് താഴെയിടുന്ന പുരുഷന്മാരായ ഹീറോകൾ. അവർ പറന്നു വരുന്നു, ലോകത്തെ രക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമകളിൽ കാണുന്നത്. എന്നാൽ ഈ കഥകളിലെ പെൺകുട്ടികൾ മിക്കവാറും എന്താണ് ചെയ്യാറുള്ളത്? അവരെ വില്ലൻ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ കൊണ്ട് കെട്ടിയിടും. അപ്പോൾ അവരവിടെ കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക? ഹീറോ വന്ന് വില്ലനെ അടിച്ച് താഴെയിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ കഥകൾ. ഇതിനെയാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് പുരുഷൻ എപ്പോഴും രക്ഷകനും സ്ത്രീ എപ്പോഴും സഹായം ആവശ്യമുള്ളവളും ആണ് എന്നുള്ള ചിന്ത. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയാണോ നമുക്ക് ചുറ്റുമുള്ള യഥാർത്ഥ ഹീറോകൾ പ്രവർത്തിക്കുന്നത്? ഇനി ഞാൻ നിങ്ങൾക്ക് നടന്ന ഒരു കഥ പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രളയം വന്നത് ഓർക്കുന്നുണ്ടോ? അന്ന് TVയിലൊക്കെ ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഒരു വലിയ ബോട്ടിൽ പ്രായമായ അമ്മമാരും കുട്ടികളെയുമൊക്കെ രക്ഷിക്കാനായിട്ട് മത്സ്യത്തൊഴിലാളികളായ ചേട്ടന്മാർ വരുന്നു. ആ വെള്ളത്തിൽ ഒരമ്മയ്ക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ആ വെള്ളത്തിലേക്ക് കമിഴ്ന്ന് കടന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ പുറത്ത് ചവിട്ടി ബോട്ടിലേക്ക് കയറിക്കോളൂ. അതാണ് യഥാർത്ഥ ഹീറോയിസ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. ഇനി നമുക്ക് മറ്റൊരു ഹീറോയുടെ കഥ പറയാം. നിങ്ങളൊക്കെ കോവിഡ് കാലം ഓർക്കുന്നുണ്ടാവും. എല്ലാവരും വീട്ടിനുള്ളിൽ പേടിച്ചിരുന്ന സമയം, അന്ന് ഈ PPE കിറ്റുകളൊക്കെ ധരിച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഹോസ്പിറ്റലുകളിൽ കോവിഡ് രോഗികളെ പരിചരിച്ച ആയിരക്കണക്കിന് നേഴ്സുമാരായ ചേച്ചിമാരുണ്ട്. ശത്രുക്കളെ അടിച്ചു വീഴ്ത്തുന്നവർ മാത്രമല്ല ഹീറോകൾ, ലോകത്തിന് സ്നേഹവും കരുണയും പരിചരണവും നൽകുന്നവരും ഹീറോകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഫ്രോസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ എൽസയും അന്നയും സ്വന്തം രാജ്യത്തെ രക്ഷിക്കുന്നത് വലിയൊരു രാജകുമാരൻ വന്നിട്ടൊന്നുമല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ സ്നേഹവും ശക്തിയും കൊണ്ടാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല, അവർക്കും ലോകത്തെ മാറ്റാൻ കഴിയും. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മസിൽ വരിപ്പിച്ച് നടക്കേണ്ടവരല്ല, അവർക്കും ഉള്ളിൽ നല്ല സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് വീട്, കളിക്കളം, വികാരങ്ങൾ, സിനിമകൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ ആൺകുട്ടിയായോ പെൺകുട്ടിയായോ അല്ലെങ്കിൽ ഇന്റർസെക്സ് ഒക്കെ ആയിട്ടോ ഒക്കെയാണ് നമ്മൾ ജനിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യണം, പെൺകുട്ടികൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് സമൂഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമങ്ങളാണ് ജെൻഡർ. ശരീരത്തിൻ്റെ ഘടന ഒരിക്കലും നമ്മളുടെ കഴിവുകളെയോ സ്വപ്നങ്ങളെയോ പരിമിതപ്പെടുത്തുവാൻ പാടില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ചില സ്കൂളുകളിൽ കാണാം, ആൺകുട്ടികൾ ഒരു വശത്തിരിക്കും, പെൺകുട്ടികൾ മറ്റൊരു വശത്തിരിക്കും. അവർ തമ്മിൽ സംസാരിക്കില്ല, സംസാരിച്ചാൽ എന്തോ വലിയ തെറ്റാണെന്നാണ് ചിന്ത. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക് നല്ലോണം കണക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ആൺകുട്ടികൾക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ആൺകുട്ടിക്ക് നന്നായി പാട്ട് പാടാൻ അറിയാമെങ്കിൽ പെൺകുട്ടികൾക്ക് അവനെ അഭിനന്ദിക്കാം. നമ്മൾ ശ്രമിക്കേണ്ടത് പരസ്പരം ഒരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അവൻ ആൺകുട്ടിയാണ്, അവൾ പെൺകുട്ടിയാണ് എന്ന് നോക്കുന്നതിന് മുൻപ് നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ബഹുമാനം അർഹിക്കുന്നവരാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ വീഴുമ്പോൾ ലിംഗവ്യത്യാസമില്ലാതെ ഓടിച്ചെന്ന് കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വീട്ടിൽ അമ്മ കഷ്ടപ്പെടുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടി വീട് വൃത്തിയാക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ സാധിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് ഈ ജെൻഡർ ലെൻസ് എന്ന കണ്ണട എപ്പോഴും നമ്മുടെ കണ്ണിൽ വയ്ക്കാം. ഈ കണ്ണടയിലൂടെ നോക്കുമ്പോൾ ലോകം എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ആൺകുട്ടികൾക്ക് സങ്കടം വരുമ്പോൾ പേടിക്കാതെ കരയാം, പെൺകുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കണ്ട് വിമാനങ്ങൾ പറത്താം. അവിടെ അടുക്കളയിൽ അച്ഛനും അമ്മയും ഒന്നിച്ച് ചിരിച്ച് കറി വയ്ക്കുന്നുണ്ടാവും. ഗ്രൗണ്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഫുട്ബോൾ കളിച്ച് ഗോളടിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് തുല്യതയുള്ള സ്നേഹമുള്ള ഒരു ലോകമാണ്. അതിന് വലിയ ആളുകൾ മാറുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന്, നമ്മുടെ കളിക്കളത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ മാറ്റം തുടങ്ങാം. ഇനി കടയിൽ പോകുമ്പോൾ ആൺകുട്ടികളുടെ കളിപ്പാട്ടം എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം എന്ന് ധൈര്യമായി പറയും. സങ്കടം വരുമ്പോൾ കരച്ചിൽ അടക്കി പിടിച്ച് നിൽക്കാതെ അമ്മയോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കും. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമുക്ക് ഒരുമിച്ച് വളരാം.
1: ജെൻഡർ ലെൻസിലൂടെ നമ്മുടെ ഒരു ദിവസം എങ്ങനെ നോക്കിക്കാണാം എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് സംഗീത് സെബാസ്റ്റ്യൻ. അടുത്തതായി അനഘ എസ് നായരുടെ ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ബാലലോകത്തിൽ ഇന്ന് അവസാനമായി അൻവിയ അനുരൂപ അവതരിപ്പിക്കുന്ന കഥ കേട്ടാലോ.
1: ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കാണല്ലേ. എന്നാ കേട്ടോളൂ. പണ്ടു പണ്ട് അറേബ്യയിലെ സുൽത്താന്റെ കൊട്ടാരത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ടു കേൾക്കാൻ ഹോ എന്തു രസമാണെന്നോ. ഒരിക്കൽ ഒരു വനദേവത വാനമ്പാടിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരും. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും, വാനമ്പാടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാപിടിയൻ അവിടെ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു. അന്നൊരു ദിവസം ഒരു ചിന്ന തത്ത നെൽക്കതിർ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപിടിയൻ തത്തയെ റാഞ്ചെടുത്തു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം. അതിനായി തന്റെ വരം ഉപയോഗിക്കുവാൻ വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വീർത്ത് വലുതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാകാതെ പ്രാപിടിയൻ തത്തയെ താഴെയിട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിയെയും പ്രാപിടിയിൽ റാഞ്ചെടുത്തു. അതിനെയും തന്റെ വരം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനി ഒരു വരവും കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നാൽ നമ്മൾ എല്ലാവരും പ്രാപിടിയന്റെ ഇരകളായി തീരും. കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ വാനമ്പാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്കു വേണ്ടി ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് പ്രാപിടിയൻ അതുവഴി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാകട്ടെ എന്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപിടിയൻ വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പ്രാപിടിയന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി. വേദന കൊണ്ട് പിടയുമ്പോഴും വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാകട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ ശരീരം ആർത്തിയോടെ കൊത്തിത്തുന്ന പ്രാപിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ ബലി കഴിച്ചും മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം.
0: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ.
7: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
11: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആകാശവാണി അനന്തപുരി FM 101.9. കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ പഞ്ചാര മിഠായി. ചിത്രം ദേവദാസി. യേശുദാസ് പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം സലിൽ ചൗധരി.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
4: അന്തേട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ചിരിയോ ചിരി. രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

8281-4203-05. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-4203-05. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 അനന്തപുരി FM-ൽ. ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എസ് ജാനകിയും എസ് പി ശൈലജയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964322.

0: 1 9 4 9 6 5 5 6 3 2 1 9 9 4 5 9 6 3 2 1 ഓർമ്മിക്കുക, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
0: ശ്രേയ ജയദീപ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം അമർ അക്ബർ ആന്റണി, രചന ബാപ്പു അവാർഡ്, സംഗീതം നാദിർഷ.

പഞ്ചാര മിഠായിയിൽ ഒരു ഗാനം കൂടെ കേൾക്കാം. ചിത്രം കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ചിത്രപാടിയ ഗാനം രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നിപ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണവും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ സംബന്ധിക്കുന്നു. യോഗത്തിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. സിപിഐഎം എംഎൽഎമാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി സി പി ജോൺ. കെഎസ്ആർടിസി സൌജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സിപിഐഎം എംഎൽഎമാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എംഎൽഎ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരവകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം കോഴിക്കോട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. ബാലസംഘത്തിലും എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസണിൽ ഇന്ത്യൻ സമയം രാത്രി 7 PM മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

യുഗ്മഗാനങ്ങളുമായി ഇപ്പോൾ ഗാനമാലിക. ചിത്രം അമരം. യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ജീവിതത്തിൻ്റെ ആ വാക്യൂമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്തൊരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു. പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്
4: ചിത്രം സ്നേഹസാഗരം. ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അനന്തപുരി എഫ് എമ്മിൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-0305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-0305. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി എഫ് എമ്മിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ചിത്രം അദ്വൈതം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ചിത്രം ഒരു മുത്തശ്ശി കഥ. MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചിത്രം ഗോൾ, ദേവാനന്ദും ശ്വേതയും പാടിയ ഗാനം, രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു.
1: ലോകമെമ്പാടും ഓരോ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുവാനും സ്വമേധയാ രക്തദാനം ചെയ്യുന്ന ദാതാക്കളെ ആദരിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമാണിത്. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിൽ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാക്കാൻ കാരണമായി. രക്തത്തിന്റെ ആവശ്യം സ്ഥിരമാണ്. രക്തം കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ മനുഷ്യരക്തം മാത്രമാണ് ആശ്രയം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ രക്തം ഉപയോഗരഹിതവുമാകുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ രക്തദാനം ഉറപ്പാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കണ്ടെത്തുവാനുമുള്ള ബുദ്ധിമുട്ട് കുറയുന്നു. മാത്രമല്ല സുരക്ഷിത രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഓരോ 2 സെക്കൻഡും ലോകത്ത് ഒരാൾക്ക് രക്തം ആവശ്യമായി വരുന്നു. രക്തം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപകടങ്ങൾ കാരണമുള്ള അമിതമായ രക്തസ്രാവം, പ്രസവാനന്തര രക്തസ്രാവം, അവയവങ്ങൾ മാറ്റിവെക്കുന്നത് പോലെയുള്ള വലിയ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ബാധിതർ, താലസീമിയ, സിക്കിൾസെൽ രോഗങ്ങൾ, പ്ലേറ്റ്ലറ്റ് കുറയുന്ന വൈറൽ പനികൾ, അണുബാധ തുടങ്ങിയവയാണ്. ആർക്കൊക്കെ രക്തദാനം ചെയ്യാം? 18 മുതൽ 65 വയസ്സിനിടയിലുള്ള, ശരീരഭാരം 45 കിലോയ്ക്ക് മുകളിലുള്ള, ആരോഗ്യവാനായ ഏതൊരു സ്ത്രീക്കും പുരുഷനും രക്തദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം സുരക്ഷിതമാണോ? രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രക്രിയയാണ്. അണുവിമുക്തമായ, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന സൂചിയും ബ്ലഡ് ബാഗുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാതാവിന് ഒരു തരത്തിലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രക്തദാനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നു, കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, സ്വയം വൈദ്യ പരിശോധനയ്ക്കും ചില അസുഖങ്ങൾക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു, ഇരുമ്പിന്റെ അംശം നിയന്ത്രിക്കുന്നു, പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നിവയാണ്. ഒരാൾക്ക് വർഷത്തിൽ എത്ര തവണ രക്തദാനം ചെയ്യാം? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 4 മുതൽ 5 ലിറ്റർ ബ്ലഡ് വരെയുണ്ട്. രക്തദാനത്തിലൂടെ 350 ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്. പുരുഷന്മാർക്ക് 4 തവണയും സ്ത്രീകൾക്ക് 3 തവണയും വർഷത്തിൽ രക്തദാനം ചെയ്യാം. ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാൻ പാടില്ലാത്തത്? താൽക്കാലികമായി രക്തദാനത്തിൽ നിന്നും ഒഴിവാകേണ്ട സാഹചര്യങ്ങൾ നോക്കാം. വലിയ സർജറികൾ കഴിഞ്ഞാൽ 1 വർഷം, ചെറിയ സർജറികൾ കഴിഞ്ഞാൽ 3 മാസം, പച്ചകുത്തൽ 1 വർഷം, പല്ല് ക്ലീൻ ചെയ്താൽ 2 ദിവസം, റൂട്ട് കനാൽ TT വാക്സിൻ 2 ആഴ്ച, പേ വിഷബാധയുടെ കുത്തിവെപ്പെടുത്താൽ 1 വർഷം, ആന്റിബയോട്ടിക്സ് 14 ദിവസം, ഡെങ്കിപ്പനി 6 മാസം, ചിക്കൻ പോക്സ്, മുണ്ടിനീര്, മണ്ണൻ 14 ദിവസം, മഞ്ഞപ്പിത്തത്തിന്റെ A വൈറസ് ബാധിച്ചാൽ 1 വർഷവും, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ് ബാധിച്ചാൽ പൂർണ്ണമായി രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി തൈറോയ്ഡ് രോഗങ്ങൾ. ഹൈപ്പോതൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു, എന്നാൽ TSH നോർമൽ ആയിട്ടുള്ളവർക്ക് രക്തദാനം ചെയ്യാം. T3 T4 കൂടുതലായുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇൻസുലിൻ എടുക്കുന്നവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ, ആർത്തവം, മുലയൂട്ടൽ എന്നീ സമയത്ത് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ശാശ്വതമായി രക്തദാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടവർ ആരൊക്കെയാണ്? ക്യാൻസർ, എയ്ഡ്സ് ബാധിതർ, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് BC വൈറസ് ബാധിച്ചവർ, കുഷ്ഠം ബാധിച്ചവർ, ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് അസുഖമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. രക്തദാനം ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം, കൊഴുപ്പില്ലാത്ത ഭക്ഷണമാണ് നല്ലത്, 5 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം, രക്തദാനം ചെയ്യുന്നതിന് 48 മണിക്കൂർ

0: മണിക്കൂർ മുന്നേ മദ്യപാനവും 24 മണിക്കൂർ മുന്നേ പുകവലിയും ഒഴിവാക്കുക. നല്ല ആരോഗ്യം ഉറപ്പാക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുക. രക്തദാനം ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത 24 മണിക്കൂർ നന്നായി വെള്ളം കുടിക്കുക. രക്തദാനത്തിന് ശേഷമുള്ള ബാൻഡേഡ് 4 മണിക്കൂർ കഴിഞ്ഞ് മാത്രം മാറ്റുക. കഠിനമായ വ്യായാമം, ജോലി, പുകവലി, മദ്യപാനം എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുക. രക്തദാനം ചെയ്ത സ്ഥലത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുകയോ അവിടെ സമ്മർദ്ദം കൊടുക്കുകയോ ചെയ്യുക. ക്ഷീണമോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് നിലത്ത് കിടക്കുക. കാലുകൾ തറനിരപ്പിൽ നിന്നും ഉയർത്തിവെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രക്തചംക്രമണം കൂടുന്നു. സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവർ ഉൾപ്പെടുത്തേണ്ട ആഹാരം എന്തെല്ലാമാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ചീര, മുരിങ്ങയില, പച്ചിലക്കറികൾ, ബീട്രൂട്ട്, കടല, ഗ്രീൻ പീസ്, നട്സ്, റാഗി, ശർക്കര, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ദാനം ചെയ്ത രക്തത്തിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഒരു യൂണിറ്റ് രക്തദാനം ചെയ്താൽ അത് നേരിട്ട് രോഗിക്ക് നൽകാറില്ല. രക്തബാങ്കിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ആ രക്തം വിവിധ ഘടകങ്ങളായി വേർതിരിക്കുന്നു. ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഓരോ ഘടകവും വ്യത്യസ്ത രോഗികൾക്ക് ആവശ്യാനുസരണം നൽകുന്നു. അതിനാൽ ഒരു രക്തദാനത്തിലൂടെ 3 അതിലധികമോ രോഗികൾക്ക് സഹായം ലഭിക്കാം. കൂടാതെ രക്തം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ HIV, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ്, സിഫിലിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള പരിശോധനകളും നടത്തുന്നു. ചില രക്തബാങ്കുകൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾക്കായി ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് ശരിക്കുമുള്ള വൈറസിന്റെ ജനിതക ഘടകത്തെ കണ്ടുപിടിക്കുന്നതോടെ സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്താണ് എഫെറസിസ് ദാനം? എഫെറസിസ് ദാനം എന്നത് രക്തദാനത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഈ പ്രക്രിയയിൽ ദാതാവിൽ നിന്നും രക്തം ഒരു പ്രത്യേക യന്ത്രത്തിലൂടെ കടത്തിവിടുകയും ആവശ്യമായ ഘടകം മാത്രം ശേഖരിക്കുകയും ശേഷിക്കുന്ന രക്തഘടകങ്ങൾ ദാതാവിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് പ്ലേറ്റ്ലെറ്റ് എഫെറസിസ് ആണ്. ക്യാൻസർ രോഗികൾ, രക്താർബുദ രോഗികൾ, കീമോതെറാപ്പി സ്വീകരിക്കുന്നവർ തുടങ്ങിയവർക്ക് പ്ലേറ്റ്ലെറ്റ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു. ഒരൊറ്റ എഫെറസിസ് ദാതാവിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പല സാധാരണ രക്തദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾക്ക് തുല്യമായിരിക്കും. എന്താണ് എഫെറസിസ് സ്റ്റെം സെൽ ദാനം? ചില ഗുരുതര രക്തരോഗങ്ങൾ, രക്താർബുദം, ലുക്കീമിയ പോലത്തെ ലിംഫോമ, അപ്ലാസ്റ്റിക് അനീമിയ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ സ്റ്റെം സെൽ മാറ്റിവെക്കൽ വളരെ പ്രധാനമാണ്. ഇതിനാവശ്യമായ സ്റ്റെം സെൽ ഇന്ന് കൂടുതലായും എഫെറസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്നത്. ദാതാവിന് ഏതാനും ദിവസങ്ങൾ പ്രത്യേക മരുന്ന് നൽകി അസ്ഥിമജ്ജയിലെ സ്റ്റെം സെല്ലിനെ രക്തത്തിലോട്ട് എത്തിക്കുന്നു. തുടർന്ന് എഫെറസിസ് യന്ത്രത്തിന്റെ സഹായത്തോടെ രക്തം ശേഖരിച്ച് അതിൽ സ്റ്റെം സെൽ മാത്രം വേർതിരിച്ച് എടുക്കുകയും ബാക്കിയുള്ള ഘടകങ്ങൾ ദാതാവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ശസ്ത്രക്രിയയോ അനസ്തീഷ്യയോ ഇല്ലാതെ നടത്താൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു പ്രക്രിയയാണ് പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ദാനം. രക്തദാനം സുരക്ഷിതമാണ്, ലളിതമാണ്, മഹത്തായ മനുഷ്യ സേവനമാണ്. ഒരു യൂണിറ്റ് രക്തം നിരവധി രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാൻ കഴിയും. അതുകൊണ്ടുതന്നെ ആരോഗ്യവാന്മാരായ എല്ലാവരും സ്ഥിരമായി സ്വമേധയാ രക്തദാനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഇന്ന് നാം ദാതാവാകാം, നാളെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്തം ആവശ്യമായി വരാം. രക്തദാനം മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ സേവനമാണ്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം.
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഇന്ദ്രജാലം. MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ഒയിൻവിക്കുറുപ്പ്. സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസിലെ പ്രിയദർശിനി സൌജന്യയാത്ര നാളെ മുതൽ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രിയദർശിനി സൌജന്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM MLA മാർ പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 സർവകലാശാല വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS സംസ്ഥാനത്ത് പിടിമുറുക്കുന്നതിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പട്ടികജാതി മോർച്ച 18 സംസ്ഥാനത്തൊട്ടാകെ അയ്യങ്കാളി സ്മൃതിദിനം സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് യൂണിറ്റുകളിലും സ്മൃതി സമ്മേളനങ്ങൾ നടത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ മടങ്ങിയെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 വിമാനങ്ങളിലാണ് ഇവർ കൊച്ചിയിൽ മടങ്ങിയെത്തിയത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസോവയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

എന്ന ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. പരിപാടിയിൽ ആദ്യം ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് മാവേലിക്കര നിന്നും ലളിത.

ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടു.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: 30 വർഷത്തെ സേവന പാരമ്പര്യം പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴങ്ങാടി തിരുവനന്തപുരം 4246971
2: ചിത്രം സമൂഹം യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് തച്ചോട്ടുകാവിൽ നിന്നും ആശ. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ചിത്രം കാതോട് കാതോരം യേശുദാസും ലതികയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പൂടനാട് നിന്നും വിമല തോമസ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇന്ന് എന്താലേ മാറ്റി ഹോംനീറ്റ്സി പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ MRT ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ചിത്രം തൊമ്മനും മക്കളും യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കൊട്ടാരക്കര വാളകത്ത് നിന്നും ശ്രീജിത്ത്. രചന കൈതപ്രം, സംഗീതം അലക്സ് പോൾ.

ചിത്രം ഹണിമൂൺ ജയചന്ദ്രൻ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പാൽക്കുളങ്ങരിൽ നിന്നും സഞ്ജയ്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർമ്മിക്കുക, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു. ചിത്രം മിഴിനീർ പൂക്കൾ. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കിളിമാനൂർ നിന്നും സൗരവ്. രചന ആർ കെ ദാമോദരൻ. സംഗീതം MK അർജുനൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
3: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
4: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ചിത്രം ഒരു വടക്കൻ വീരഗാഥ. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പൗടികോണത്ത് നിന്നും സാന്ദ്ര, അമ്പിളി, അമ്പാടി, മോഹൻ എന്നീ ശ്രോതാക്കളാണ്. രചന KJ കുമാർ, സംഗീതം രവി ബോംബെ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം കാട്ടുകുരങ്ങ്. പി സുശീല പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് ചെമ്പകശ്ശേരിയിൽ നിന്നും താര. രചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ചിത്രം കാട്ടുപോത്ത്. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് വെള്ളയമ്പലത്ത് നിന്നും ലക്ഷ്മി. രചന P. ഭാസ്കരൻ. സംഗീതം ജെറി അമൽദേവ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ചിത്രം ബാബുമോൻ യേശുദാസ് പാടിയ ഗാനത്തിന് സന്ദേശമയച്ചത് കിഴുവിലും പുലിയൂർ കോണത്തുനിന്നും പ്രദീപ്. രചന മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം MS വിശ്വനാഥൻ.

ചിത്രം രാജശില്പി. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കൊല്ലം ആയിരക്കുഴിയിൽ നിന്നും ദീപ. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ചിത്രം കാണാൻ കൊതിച്ച്. പെരിയങ്കോട് നിന്നും മോഹൻ, അംബിക എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനം. പാടിയത് ചിത്ര, രചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

0: ഇന്നത്തെ ഇണപ്പൂക്കൂട ഇവിടെ പൂർണ്ണമാകുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അനന്തപുരി FM നന്ദി അറിയിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങളോടെ ഏറ്റവും പ്രൊഫഷണലായ രീതിയിലായിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിലെ 4 പുതിയ KSRTC ബസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിക്ക് തുടക്കമാകും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണിവരെ. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണോ മന്ത്രിസഭ പരിഗണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രോസിക്യൂട്ടർ രാജിവച്ചതോടെ വിഷയം അവസാനിക്കുകയില്ലെന്നും ഗൌരവമായ കാര്യമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അവനോ അതോ അവളോ. പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം MK അർജുനൻ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ചിത്രം ആ നിമിഷം, യേശുദാസ് പാടിയ ഗാനം

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം നിറകുടം, യേശുദാസ് പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം ജയവിജയ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം വേനലിൽ ഒരു മഴ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

യേശുദാസ് പടിഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം ചിന്നത്തമ്പി. SP ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയ ഗാനം

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം ബോംബെ. എ ആർ റഹ്മാൻ സംഗീതം നൽകി പാടിയ ഗാനം.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9495569321. ഓർമ്മിക്കുക, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു. ചിത്രം ആവാരം പൂ, SP ബാലസുബ്രഹ്മണ്യവും SS ജാനകിയും പാടിയ ഗാനം.

0: ചിത്രം അപൂർവ സഹോദരർകൾ, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.
1: പാട്ടുപാടിച്ചേ തങ്കമേ ഞാൻ തങ്കമേ.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആർത്തവകാല ക്രമക്കേടുകളും ആയുർവേദ ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ, ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
3: നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. പഴയ തലമുറയെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറയിൽ ആർത്തവം ആരംഭിക്കുന്നത് പലപ്പോഴും വളരെ നേരത്തെയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം?
4: ആദ്യ ആർത്തവം അഥവാ മെനാർക്കി അറ്റൈൻ ചെയ്യുന്നത് ഇന്ന് പ്രായം കുറഞ്ഞു വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി ഒരു 12-13 വയസ്സിനുള്ളിലാണ് പെൺകുട്ടിയിൽ ആദ്യ ആർത്തവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യത്തിലും ജീവിതശൈലിയിലും ഇന്ന് ഒട്ടനവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ആർത്തവ ചക്രത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിൽ പ്രധാനം നമ്മുടെ പാരമ്പര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായി അമ്മയ്ക്ക് നേരത്തെ ആദ്യ ആർത്തവം

0: ഉള്ള ആളാണെങ്കിൽ അവരുടെ മകൾക്കും അതിനുള്ള ചാൻസ് കൂടുതലായിരിക്കാം. ഇവയൊക്കെ കൂടാതെ പോഷകാഹാര ലഭ്യത, ഒരു പെൺകുട്ടിയുടെ ഹൈറ്റ്, വെയ്റ്റ്, ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് എന്നിവയെല്ലാം ആദ്യ ആർത്തവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ശരീരത്തിലെ ഭാരം കൂടുതലുള്ള അല്ലെങ്കിൽ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള പെൺകുട്ടികളിൽ, അപ്പോൾ അവർ വണ്ണം കൂടുതലുള്ളവരായിരിക്കും, അവരിൽ ആദ്യ ആർത്തവം കുറച്ച് നേരത്തെ വരുന്നതായി കാണാറുണ്ട്. ഇനി പോഷകാഹാരക്കുറവുള്ള അതുപോലെ തന്നെ ശരീരഭാരം വളരെ കുറവുള്ളവരിലും അമിതമായ മാനസിക സമ്മർദ്ദമുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ, വീട്ടിലൊക്കെ മാനസിക സമ്മർദ്ദമുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അവരിൽ ആദ്യ ആർത്തവം കുറച്ച് ഡിലെയ്ഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയിൽ എപ്പോഴും 8 വയസ്സിന് മുൻപിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങുകയോ അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പ് തന്നെ ആദ്യ ആർത്തവം തുടങ്ങുകയോ ചെയ്താൽ അതിനെ നമ്മൾ പ്രിക്കോഷൻസ് പ്യുബർട്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഒരു വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. മറ്റു രോഗങ്ങൾ മൂലമല്ല ഇതെന്ന് ഉറപ്പുവരുത്താനാണ്. ഇനി ചില കുട്ടികളുണ്ട്, അവർക്ക് ഡിലെയ്ഡ് പ്യുബർട്ടി എന്ന് പറയും. അവർക്ക് 13-14 വയസ്സായാലും ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരാതെ ഇരിക്കാം. അതുപോലെ തന്നെ ഒരു 16 വയസ്സായാലും അവർക്ക് ആർത്തവം വരാതെയും ഇരിക്കാം. ഇവിടെയും ഒരു ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഈ പ്രിക്കോഷൻസ് പ്യുബർട്ടിയുള്ള അല്ലെങ്കിൽ ആദ്യ ആർത്തവം വളരെ നേരത്തെ വരുന്ന കുട്ടികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമിതമായിട്ട് ശരീരവണ്ണം ഉണ്ടായിരിക്കും, അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ പിൽക്കാലത്ത് പ്രമേഹം, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയത്തിനകത്ത് എൻഡോമെട്രിയത്തിൽ വരുന്ന ക്യാൻസർ, ഇവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നമ്മൾ എന്ത് വേണം, പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളിൽ അമിത ഭാരം വരാതിരിക്കാൻ ആ രീതിയിലുള്ള ആഹാരങ്ങൾ ശീലിക്കാൻ പ്രത്യേകിച്ച് മാതാപിതാക്കൾ പെൺകുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്.
1: മാഡം, ആയുർവേദ ശാസ്ത്രപ്രകാരം ആർത്തവകാലത്ത് സ്ത്രീകളുടെ ദിനചര്യയെക്കുറിച്ചും അവർ പാലിക്കേണ്ട വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
0: നമുക്കറിയാം ആർത്തവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇവയൊക്കെ പെട്ടെന്ന് കുറയുന്നു. ആ ഒരു ടൈമിൽ ഗർഭാശയത്തിനകത്തെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, അത് പെട്ടെന്ന് ഷെഡ് ചെയ്ത് പോകുന്നതാണ്. അതിനോടനുബന്ധിച്ച് കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഹോർമോൺ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്ലീഡിംഗ് കൊണ്ടുള്ള ക്ഷീണവും, മറ്റു ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ അമിത വേദനയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായി ഏറ്റവും അധികം വിശ്രമം വേണ്ടുന്ന ഒരു ടൈമാണ് ഈ ദിനങ്ങൾ. കൂടാതെ വ്യക്തി ശുചിത്വം നന്നായി പാലിക്കണം. ഇപ്പൊ പെൺകുട്ടികൾ സാനിറ്ററി നാപ്കിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനും മുൻപും ശേഷവും കൈകൾ വൃത്തിയായി അണുവിമുക്തമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാഡുകൾ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ഒന്ന് പാഡ് ചേഞ്ച് ചെയ്തിട്ട് കിടന്നാൽ നന്നായിരിക്കും. അതുപോലെ ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ വിശദമായി തന്നെ ആർത്തവചര്യയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യം വേണ്ടത് വിശ്രമം തന്നെയാണ്. രണ്ടാമത്തേത് ആഹാരകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അതായത് ലഘുവായ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ അളവിൽ കുറച്ച്, നമ്മൾ എപ്പോഴും സാധാരണ കഴിക്കുന്ന അളവിനേക്കാൾ അല്പം കുറച്ച് വിശപ്പിനനുസരിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് ശരിയായ വിശ്രമം, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഈ ടൈമിൽ ശരിയായ വിശ്രമം കിട്ടാറില്ല. എന്നാൽ ഈ ഒരു ആർത്തവ ദിനങ്ങളിലെങ്കിലും അമിതമായ വ്യായാമം ഒഴിവാക്കേണ്ടതാണ്. നന്നായി ഒരു മാനസിക ഉല്ലാസത്തിനുള്ള ടൈമും കണ്ടെത്തണം. അതുപോലെ തന്നെ ഫേഷ്യൽ കോണ്ടാക്ട് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ വ്യക്തി ശുചിത്വത്തിനായി 40 ഇട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ ത്രിഫലത്തോടിട്ട് വെള്ളം തിളപ്പിച്ച് വൾവൽ റീജിയൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതാണ്. അതായത് വജൈനൽ pH വളരെയധികം കൂടുന്ന ഒരു സ്റ്റേജാണിത്. നോർമലി ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ലേഡിയെ സംബന്ധിച്ചിടത്തോളം വജൈനൽ pH അസിഡിക് ആയിരിക്കും. പക്ഷേ ഈ ബ്ലീഡിംഗ് ടൈമിൽ ആൽക്കലൈൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗർഭാശയത്തിനകത്ത് വരുന്ന അണുബാധകളൊക്കെ കൂടുതലായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം വ്യക്തി ശുചിത്വവും ലൈംഗിക ശുചിത്വവും ഒക്കെ പാലിക്കേണ്ട ഒരു ടൈമാണിത്. കൂടാതെ നമ്മൾ ശരിയായ ഉറക്കം, പകൽ ഉറങ്ങാൻ പാടില്ല, രാത്രിയിൽ ഉറക്കം ഇളച്ചിരിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, പല സ്ത്രീകളിലും ആർത്തവം അടുക്കുന്ന സമയങ്ങളിലും ആർത്തവ സമയത്തും അതുപോലെ തന്നെ അതിനുശേഷവും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നത് പതിവാണല്ലോ. ആയുർവേദ വിധി പ്രകാരം എന്താണ് ഇതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്?
0: ചിലരിൽ ആർത്തവം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചില പ്രത്യേക ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാട്ടർ റിട്ടൻഷൻ, നമ്മുടെ ശരീരത്തിൽ നീര് പോലുള്ള അവസ്ഥ വരാം. പ്രത്യേകിച്ച് സ്തനങ്ങളിൽ വേദന, തലവേദന, ശരീരഭാരം കൂടുക, പിന്നെ അതോടൊപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെ, പലരിലും മൂഡ് ചേഞ്ചസ് കൂടുതലായിട്ട് വരുന്ന ഒരു ടൈമാണിത്. പെട്ടെന്ന് വിഷമം വരിക, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണാറുണ്ട്. അപ്പൊ ഇതിനുള്ള കാരണം നമ്മുടെ ഹോർമോണൽ ചേഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഓവുലേഷൻ നടക്കുന്ന ലേഡീസിലാണ് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടി ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താം. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം ഉള്ളവരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അതിനാൽ തന്നെ നമുക്ക് യോഗ, പ്രാണായാമം, ശരിയായ വ്യായാമം തുടങ്ങിയവയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇവ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഔഷധങ്ങൾ, ഇപ്പൊ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ അമുക്കുരം പൊടിച്ചത്, ഇരട്ടിമധുരം പൊടിച്ചത്, ബ്രഹ്മി, കുടങ്ങൽ, ഇവയുടെയൊക്കെ ഉപയോഗം, പിന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത്, കോഫി, ചായ, അതായത് കഫിനേറ്റഡ് ഡ്രിങ്ക്സിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുന്നത്, ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടും. ഇനി ആർത്തവ ദിനങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആർത്തവത്തോടനുബന്ധിച്ചുള്ള അമിതമായ വയർവേദനയാണ്. അത് മിക്കവാറും കൗമാരക്കാരായ പെൺകുട്ടികളിലാണെന്ന് കണ്ടുവരുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്, അതായത് നമ്മുടെ ഗർഭാശയം വികസിക്കുന്നതും സങ്കോചിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില, ഗർഭാശയ മുഖം വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന കെമിക്കൽസിന്റെ ഒരു ഉൽപാദനം കൂടിയവരിൽ പെയിൻ കൂടുതൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ഇത് മിക്കവാറും ഒരു കൗമാരപ്രായക്കാരിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ബ്ലീഡിംഗ് നന്നായി തുടങ്ങുമ്പോൾ തന്നെ ഈ പെയിൻ കുറയും. കാലിലോട്ട് ചിലപ്പോൾ വേദന വരാം, ഇതിനോടനുബന്ധിച്ച് ചിലപ്പോൾ വൊമിറ്റിംഗ് ഉണ്ടാവാം, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാം, മലം അയഞ്ഞു പോകാം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട്. ഇനി മറ്റൊരു തരത്തിലുള്ള വയർവേദനയുണ്ട്. അത് കുറച്ചുകൂടി ഏജ് ആയ ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. അത് ആർത്തവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പെയിൻ തുടങ്ങും. പിന്നീട് ആർത്തവം തുടങ്ങി ബ്ലീഡിംഗ് കുറഞ്ഞാലും ബ്ലീഡിംഗ് മാറിയാലും ആ ഒരു പെൽവിക് റീജിയനിൽ എപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ളവരിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ആ രോഗം എന്നുള്ളത് കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഗർഭാശയ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അതുപോലെ അഡിനോമയോസിസ് തുടങ്ങിയവയിലെല്ലാം ഇത്തരം ഭയങ്കരമായ വേദനയോടുകൂടി ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധകളും ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും എന്താണ് ഈ രോഗം എന്നുള്ളതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്.
1: മാഡം, ചില സ്ത്രീകളിൽ ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാറുണ്ടല്ലോ, എന്താണ് ഇതിന് കാരണം? മാഡം, ഇത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക?
0: ഇപ്പൊ ചിലരിൽ നമുക്കറിയാം ആർത്തവം കൃത്യമായിട്ടായിരിക്കും വരുന്നത്, വരുമ്പോൾ പക്ഷേ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. അതെങ്ങനെയാ നമ്മൾ ഹെവി ബ്ലീഡിംഗ് ആണെന്ന് അറിയുന്നത്? ചിലപ്പോൾ ഒരു നോർമലി ഒരു 2 മുതൽ 7 ദിവസം വരെയാണ് ആർത്തവത്തിന് ബ്ലീഡിംഗ് വരുന്നത്. ഇത് കൂടുതൽ ദിവസങ്ങളിൽ വരാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം ആയാൽ പോലും വരുമ്പോൾ കൂടുതലായിട്ട് വരാം. ഇങ്ങനെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പാഡ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ വരി നമ്മൾ ഒരു പേഷ്യന്റ് നമ്മളോട് പറയുന്നത് ഞാൻ നനവ് തട്ടി എണീറ്റു എന്നാണ്. അപ്പൊ ഈ ബ്ലീഡിങ്ങിന്റെ അത്രയും ഹെവി ആയത് കാരണം ഇവർക്ക് നൈറ്റ് ചേഞ്ച് ഓഫ് പാഡ്സ് വേണ്ടിവരും. അതുപോലെ തന്നെ ഒരു പാഡ് ഉപയോഗിക്കുന്നതിന് വരെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ, രണ്ടെണ്ണമൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയിരിക്കുമ്പോൾ ക്ലോട്ട്, വലിയ ക്ലോട്ട് പോയതായിട്ട് പറയും. ഈ ഒരു ബ്ലീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം അനുഭവപ്പെടും, അനീമിക്കാവും അവർ. അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഹെവി ബ്ലീഡിംഗ് ആണെന്ന്. ആ ഹെവി ബ്ലീഡിംഗ് ഉള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡിനോമയോസിസ് പോലുള്ള രോഗങ്ങൾ, ഇവയിലെല്ലാം റെഗുലർ സൈക്കിൾസ് ആയിരിക്കും, ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. ഇനി കൗമാരക്കാരായ പെൺകുട്ടികളിലും ആർത്തവ വിരാമം അടുത്ത സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഇറഗുലർ ആയിരിക്കും, ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. ഇതിന് രണ്ടിനും കാരണം ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണ്ട രീതിയിൽ ഉണ്ടാകില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഗർഭാശയത്തിനകത്ത പാട കൂടുതൽ കട്ടിയുണ്ടാവുകയും അത് ഷെഡ് ചെയ്ത് പോകുമ്പോൾ ഹെവി ബ്ലീഡിങ്ങും വരാം. ഇനി ചില ടൈപ്പ് ബ്ലീഡിംഗ് ഉണ്ട്, വളരെ കുറച്ച് മാത്രം പോകും, അത് ഇടയ്ക്കിടയ്ക്ക് പോകും, കൃത്യമായിട്ട് ഇടവേളകളിലായിരിക്കില്ല. അങ്ങനെയുള്ളത് മിക്കവാറും നമുക്കൊരു ഗർഭാശയ യോനി പരിശോധന നടത്തി, പെർവജൈനൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ ഗർഭാശയ മുഖത്ത് പോളിപ്പോ, അണുബാധയും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലൈംഗിക ബന്ധത്തിന് ശേഷം എത്ര കുറച്ചായാലും ബ്ലീഡിംഗ് കാണുകയോ അതോടനുബന്ധിച്ച് ദുർഗന്ധത്തോടുകൂടിയ വജൈനൽ ഡിസ്ചാർജ് കാണുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് അത് നമ്മൾ ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തേണ്ടതാണ്. വളരെ ചെറിയ ചെറിയ പ്രയോഗങ്ങൾ ബ്ലീഡിംഗ് ഫേസിൽ നമുക്ക് ആയുർവേദത്തിൽ കൊടുക്കാം. അശോകം ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം, പാച്ചുവറ്റിയിട്ട് തിളപ്പിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ചെറുള്ള പാലിലരച്ചത്, ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലും ശരിക്കുള്ള ട്രീറ്റ്മെന്റ്

0: എന്ന് പറയുന്നത് എപ്പോഴും ആ രോഗനിർണയത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
1: മാഡം, ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം, അതുപോലെ ആർത്തവം മാസങ്ങളായി വരാതിരിക്കുക എന്നീ ബുദ്ധിമുട്ടുകൾ പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാമോ?
0: അതായത് നമ്മുടെ ആർത്തവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കുറച്ച് അന്തസ്രാവി ഗ്രന്ഥികളുടെ കോർഡിനേറ്റായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോതലാമസ്, ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് മുതൽ പിറ്റ്യൂട്ടറി, അണ്ടാശയം, ഗർഭാശയം, ഇവയെല്ലാം അതിനനുസരിച്ച് ഈ ഹോർമോണുകൾക്ക് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തിരിക്കണം. അഡ്രിനൽ ഗ്ലാൻഡും പ്രോപ്പർലി ഇതിന് സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആർത്തവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇവയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രോബ്ലംസ് ആർത്തവ ക്രമക്കേടുകളായിട്ട് കാണാറുണ്ട്. അതിൽ നമുക്ക് ഹൈപ്പോതലാമിക് അമിനൂറിയ എന്ന് പറയും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, അത്ലറ്റ്സ് പോലുള്ളവർ, അവരുടെ ബോഡി ഫാറ്റ് തീരെ കുറവായിരിക്കും. അതുപോലെ ഡയറ്റിംഗ്, ഓവറായിട്ട് ഡയറ്റിംഗ് എടുക്കുന്ന കുട്ടികൾ അല്ലേ, അങ്ങനെയുള്ളവരിലും ആർത്തവ ക്രമക്കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ തന്നെ ഓവറായിട്ട് മാനസിക സമ്മർദ്ദം, അതും ആർത്തവം ക്രമം തെറ്റിക്കാം. ഇനി നമുക്ക് ഓവറായിട്ട് ശാരീരിക അധ്വാനം ചെയ്യുന്നവർ, അതുപോലെ തന്നെ വിളർച്ചയുള്ളവർ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകൾ, പിന്നെ അണ്ടാശയത്തിൽ വരുന്ന രോഗങ്ങൾ, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പോലുള്ളവ, ഇവയെല്ലാം ആർത്തവം ക്രമം തെറ്റി വരാൻ കാരണമാകാറുണ്ട്. ക്രമം തെറ്റിയ ആർത്തവം റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡിയിൽ കണ്ടാൽ ആദ്യം നമ്മളവർ പ്രഗ്നന്റ് അല്ലാന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ബാക്കി ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളിന് ഇന്ന് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം കണ്ടുവരാറുണ്ട്. ഇത് നമ്മുടെ ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണ്. ഇത്രയും ക്രോണിക് ആയിട്ടുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരക്കാരായ പെൺകുട്ടികൾ ക്രമം തെറ്റിയ ആർത്തവത്തോടുകൂടിയോ അല്ലെങ്കിൽ ആർത്തവം വന്നു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് നിൽക്കാതെ വരാം, അതുപോലെ തന്നെ അവർക്ക് മുഖരോമ വളർച്ച ഉണ്ടാകാം, പെട്ടെന്ന് വണ്ണം വെക്കാം, കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം, ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ലക്ഷണങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആർത്തവ ക്രമക്കേടുകൾ മാറുന്നതിനും ഉള്ള ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ്. ഇനി കുറച്ചുകൂടി പ്രായമായവരാണെങ്കിൽ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആയുർവേദ ചികിത്സ, കിടത്തി ചികിത്സ, പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്, ശോധന ചികിത്സ എന്നൊക്കെ പറയും. ഔഷധത്തോടൊപ്പം ഇതും ആവശ്യമായി വരാം. അപ്പോൾ BCOD ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. കാരണം അത് നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ പോലും നമുക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറോ എൻഡോമെട്രിയൽ ക്യാൻസറോ ഫാറ്റി ലിവറോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിന് യഥാവിധി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഔഷധങ്ങളും വ്യായാമവും എല്ലാം കൊണ്ട് നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്.
1: ആർത്തവകാല പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ പരിഹാരമാർഗങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി. ഗാനാമൃതം.
4: വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. വിവിധ മതങ്ങൾ, വിവിധ ഭാഷകൾ, പല പല വേഷങ്ങൾ, വ്യത്യസ്തമാർന്ന ആചാരങ്ങൾ, എന്നിരുന്നാലും നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്തയിൽ നമ്മുടെ ബഹുസ്വരതയും സാംസ്കാരിക പൈതൃകവും എക്കാലവും നിലകൊള്ളുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനാമൃതം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു സംഗീതയാത്രയാണ്. ഇന്ത്യയുടെ നിശബ്ദ താഴ്വരയാണ് കാശ്മീർ. മനോഹരമായ തടാകങ്ങളും മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പ് മൂടിയ താഴ്വാരങ്ങളും നിറഞ്ഞ കാശ്മീർ ശരിക്കും ഭൂമിയിലെ സ്വർഗം തന്നെയാണ്. നമ്മുടെ ആത്മാഭിമാനത്തിന്റെ സുവർണ താഴ്വര കൂടിയാണ് കാശ്മീർ.

വർണ്ണങ്ങൾ വാരി വിതറുന്ന വിവിധയിനം പൂക്കൾ കാശ്മീരിന്റെ പ്രത്യേകതയാണ്. സബർവാൻ മലയടിവാരത്തെ സിറാജ് ബാഗ് ഏഷ്യയിലെ തന്നെ

ഏറ്റവും വലിയ ട്യൂലിപ്പ് ഉദ്യാനമാണ്. കാശ്മീരി റോസ്, കാശ്മീരി ഐറിസ്, ഹിമാലയൻ ഇൻഡിഗോ, ജാസ്മിൻ, ഡാഫോഡിൽ, ജമന്തി, സൂര്യകാന്തി എന്നിവയെല്ലാം കാശ്മീർ താഴ്വരകളെ കൂടുതൽ മനോഹരമാക്കുന്നു. കാശ്മീർ തടാകങ്ങളിലൂടെ പൂക്കൾ നിറച്ച വള്ളങ്ങൾ തുഴഞ്ഞുള്ള കാശ്മീരികളുടെ യാത്രകൾ എത്രത്തോളം ആനന്ദകരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്.

ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാണ് മുംബൈ. മുംബൈ സിറ്റി, മുംബൈ സബർബൻ എന്നിവ ചേർന്ന മുംബൈ മെട്രോപോളിസ് ദ്വീപ് നഗരം എന്നും അറിയപ്പെടുന്നു. ഒരു കാലത്ത് അധോലോകങ്ങൾ വാണിരുന്ന മുംബൈ ഇന്ന്

തീർത്തും ശാന്തനഗരിയാണ്. രാത്രിയുടെ അഗാധതയിൽ പ്രകാശവലയത്തിൽ കുളിച്ചു നിൽക്കുന്ന മുംബൈ നഗരം നമ്മിൽ പ്രണയത്തിന്റെ മധുരവികാരങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു.

ഇന്ത്യയിലെ മറ്റൊരു വ്യവസായവൽകൃത സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ തുണി വ്യവസായത്തിന്റെ കേന്ദ്രം. ഒട്ടനവധി വ്യവസായശാലകൾ ഗുജറാത്ത് യാത്രയിലെ നിത്യകാഴ്ചകളാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സബർമതി ആശ്രമം, സോമനാഥ ക്ഷേത്രം, ഗിർ ദേശീയ ഉദ്യാനം, ദ്വാരകാധീഷ് ക്ഷേത്രം എന്നിവ ഗുജറാത്തിലെ പ്രധാന ആകർഷണങ്ങളാണ്. 2001 ജനുവരി 26 ഇന്ത്യൻ സമയം രാവിലെ 8:46 85 സെക്കൻഡ് നീണ്ടുനിന്ന ഭൂകമ്പം ഗുജറാത്തിന് ഒരുപാട് നഷ്ടങ്ങൾ നൽകി. നിരവധി ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ഭൂകമ്പം പലരെയും അനാഥരാക്കി. ഇന്നും നടുക്കുന്ന ഓർമ്മയായി ആ ഭൂകമ്പത്തിന്റെ അലയുലികൾ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ബിയാസ്, സത്ലജ്, രവി, ചെനാബ്, ഝലം എന്നീ 5 നദികളുടെ നാടായാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. 5 പരമ്പരാഗത പഞ്ചാബ് നദികളിൽ സത്ലജ്, ബിയാസ്, രവി എന്നിവ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നു. ഇന്ത്യയുടെ ധാന്യപ്പുരയായ പഞ്ചാബിൽ ഹെക്ടർ കണക്കിന് പാടങ്ങളിൽ ഗോതമ്പും നെല്ലും കൃഷി ചെയ്തു വരുന്നു. നമ്മുടെ മൊത്തം ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 15 മുതൽ 20% വരെ പങ്ക് പഞ്ചാബിനുണ്ട്. കരിമ്പ് കൃഷിയിലൂടെ പഞ്ചസാര ഉൽപ്പാദന രംഗത്തും പച്ചക്കറി കൃഷിയിലും കർഷകർ ശ്രദ്ധിച്ചു വരുന്നു. വിളവെടുപ്പ് കാലം ആരംഭിക്കുന്നത് ആഘോഷിക്കാനായി പഞ്ചാബി കർഷകർ നടത്തുന്ന നൃത്ത സംഗീത രൂപമാണ് ഭാംഗ്ര നൃത്തം.

ലോകത്ത് വെച്ച് വ്യവസായം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഇടം ഏതാണ്? ഇതിന്റെ ഉത്തരമായി ഒരേ സ്വരത്തിൽ പറയപ്പെടുന്ന നഗരമാണ് ബംഗളൂരു, ഇന്ത്യയുടെ സിലിക്കൻ വാലി. ഉദ്യാന നഗരമായ ബംഗളൂരുവിലെ പ്രധാന ആകർഷണങ്ങളാണ് ലാൽബാഗ് ഉദ്യാനവും കബൺ പാർക്കും. സീസണിലെ ഇവിടത്തെ ഫ്ളവർ ഷോ ഏറെ പ്രശസ്തമാണ്. ഇംഗ്ലണ്ടിലെ വിൻസർ കൊട്ടാരത്തിന്റെ മാതൃകയിലുള്ള ബംഗളൂർ പാലസും ടിപ്പു സുൽത്താൻ സമ്മർ പാലസും ചരിത്ര സ്മാരകങ്ങളായി സംരക്ഷിച്ചു വരുന്നു.

പ്രായഭേദമന്യേ എല്ലാവരുടെയും സ്വപ്ന നഗരിയാണ് ഊട്ടി. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്ന ഊട്ടി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം മാത്രമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കൃഷി ഉപജീവനമായി കണ്ടുവരുന്ന ഇവിടത്തുകാർ നീലഗിരിയുടെ ഭൂപ്രകൃതി തീർത്തും സംരക്ഷിച്ചുകൊണ്ടുതന്നെ മലഞ്ചെരുവുകൾ തട്ടുതട്ടുകളായി തിരിച്ചുള്ള കൃഷിരീതി പരമ്പരാഗതമായി തുടർന്നുവരുന്നു. കാരറ്റ് കച്ചവടക്കാർ ഊട്ടിയിലെ വഴിയിടങ്ങളിലെ നിത്യകാഴ്ചയാണ്. സഞ്ചാരികളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കുളിർമയേകുന്ന ഊട്ടി ഭൂമിയിലെ മറ്റൊരു സ്വർഗം തന്നെയാണ്.

കാടിന്റെ ദാനം എന്നർത്ഥം വരുന്ന രണ്ട് തമിഴ് ഭാഷാ പദങ്ങളിൽ നിന്നാണ് കൊടൈക്കനാൽ എന്ന വാക്കിന്റെ ഉൽപ്പത്തി. കൊടൈക്കനാൽ മലമുകളിലേക്കുള്ള ഹെയർപിൻ വളവുകൾ ചുറ്റിയുള്ള യാത്ര എന്തുമാത്രം രസകരമായ അനുഭൂതിയാണ് നമ്മിൽ ഉളവാക്കുന്നത്. ആ യാത്രയിലുടനീളം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മഞ്ഞണിഞ്ഞ മലനിരകൾ യാത്രികരെ മാടി വിളിക്കുന്നത് കാണാം. 1863 110 ഏക്കറോളം വിസ്തീർണത്തിൽ നക്ഷത്ര ആകൃതിയിൽ കൃത്രിമമായി നിർമ്മിച്ച കൊടൈക്കനാൽ തടാകം ഏറ്റവും പ്രധാന ആകർഷണം കൂടിയാണ്.

ഇനി നമ്മുടെ യാത്ര ദൈവത്തിന്റെ സ്വന്തം നാട്ടിലൂടെയാണ്. കേരളം സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വപ്നം വിടരുന്ന നമ്മുടെ സ്വന്തം നാട്. പാറശാല മുതൽ കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ഭൂപ്രകൃതി, കഥകളിയുടെയും ജലമേളകളുടെയും സ്വന്തം നാട്.

ഇന്ത്യയുടെ തെക്കേയറ്റത്ത് ബംഗാൾ ഉൾക്കടലിന്റെയും അറബിക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ത്രിവേണി സംഗമ ഭൂമിയാണ് കന്യാകുമാരി. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും വിനോദസഞ്ചാരികളെ കന്യാകുമാരിയിലേക്ക് എത്തിക്കുന്ന പ്രധാന ആകർഷണമാണ്. കരയിൽ നിന്ന് പാറയിലേക്ക് പോകാൻ തമിഴ്നാട് ടൂറിസം വകുപ്പ് ഫെറി ബോട്ട് സർവീസ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കടൽയാത്രയും സൂര്യാസ്തമയ കാഴ്ചയും എക്കാലവും മറക്കാനാകാത്ത അനുഭവമായി നിലകൊള്ളും. കൂടാതെ ഗാന്ധി മണ്ഡപവും ആദിപരാശക്തി മുഖ്യപ്രതിഷ്ഠയായുള്ള കന്യാകുമാരിയിലെ ബാലാംബിക ക്ഷേത്രവും ത്രിവേണി സംഗമഭൂമിയിൽ നിലകൊള്ളുന്നു.

ഗാനാമൃതം. രചന ഹസീന സുബൈദ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം എം ആർ രഞ്ജിനെ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്ര പാടിയത് രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ, ചിത്രം സർഗം.
1: ഗപദ പഗരി സഗരി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗെല്ല കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായക്കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട 70-ലധികം കേസുകൾ പരിഗണിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി എഫ് എം റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലാൻഡ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. അനന്തപുരി എഫ് എമ്മിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിൽ ആദ്യം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാർത്തിക്കും കല്യാണിയും പാടിയത് ചിത്രം മേക്കപ്പ് മാൻ. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. ഹരിചരണും ചിന്മയും പാടിയ ഗാനം ചിത്രം കസിൻസ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കഥ തുടരുന്നു.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ശബരീഷ് വർമ്മയുടെ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം നൽകി. ഐറാനും നിത്യമാമനും പാടിയ ഗാനം ചിത്രം മെമ്പർ രമേശൻ 9th ward.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ആണോ IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്,

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സായി അഭ്യങ്കാർ സംഗീതം നൽകി. സായി അഭ്യങ്കാറും സുബലക്ഷ്മിയും പാടിയത് ചിത്രം ബാൾട്ടി.

0: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് നാദിർഷ സംഗീതം നൽകി. വിജയ് യേശുദാസും അഫ്സലും സമ്പത്തും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അമർ അക്ബർ ആന്റണി.
1: മഞ്ഞാടും മാമലത്താഴത്ത്

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം നൽകി. സൂരജ് സന്തോഷും മധുവന്തി നാരായണനും പാടിയ ഗാനം ചിത്രം അമ്പിളി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അഗ്നിദേവൻ.

അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണി

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗല്ല കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് യോഗ തത്സമയ പരിപാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് ലോക റെക്കോർഡ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായുള്ള ആഗോള തത്സമയ യോഗ പരിപാടിയിൽ പങ്കെടുത്തത് 4.35 ലക്ഷം പേർ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി T.Siddiq നിർവഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തുർക്കിയിൽ നടക്കുന്ന 50th ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരായും കുംകും മൊഹോദും സ്വർണ്ണ മെഡൽ. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലാൻഡ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. അണ്ടവരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇനി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. തരിശുഭൂമിയെ പുനർജീവിപ്പിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി നവോത്ഥൻ പദ്ധതി. സുരേഷ് സി തമ്പി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ. അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11 മണിക്ക് സുഭാഷിതം. ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകൾ, തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മല്ലരി. ഉള്ളൂർ എഴുതിയ കർണഭൂഷണം എന്ന കവിത. ആലപനം എച്ച് രാജേഷ്. തുടർന്ന് ഉദയഗീതം ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലെന്ന് ഗ്രാമകേരളം, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 49. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണി വരെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തിരുവനന്തപുരം റീജണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവാ മെറിയ ജോയ് മറുപടി നൽകുന്നു. 12:02 ചിത്ര മഞ്ജുഷ. തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാര. മോണയുടെ ആരോഗ്യം അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് വെള്ളി വെളിച്ചം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്കും 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കന്നുകാലികളിലെ ബ്രൂസെല്ലോസിസ് രോഗം ഡോക്ടർ വിനീത ജിയുമായുള്ള അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ. ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്നു. വീണക്കച്ചേരി മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം. വി ഗഞ്ജന പൈ ഗഞ്ചറ. 10:30 നിശാ സുരഭി. 11 മണിക്ക് സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്. 11:05 മുതൽ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: എന്തായാലും എം ആർ ടി ഹുമ്മിറ്റ്സി പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
4: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
3: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. അധികനം പി ജയചന്ദ്രൻ പാടിയത്, വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും

0: സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവിയയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർ സംഘചാലക് ഡോ മോഹൻ ഭാഗവത്

തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ യു എസ് സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: സന്ധ്യാഗീതം തുടരുന്നു. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

സന്ദേഹത്തിൽ ഒരു ഗാനം കൂടി. അസ്ലാം കൊടുങ്ങല്ലൂരും അഹമ്മദ് തുഷ്ടിയും വരികളെഴുതി രമേശ് നാരായണൻ സംഗീതം നൽകി. രമേശ് നാരായണനും സംഘവും പാടിയ ഗാനം ചിത്രം ആലിഫ്.

0: സന്ധ്യഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളെ താഴ്ത്തിക്കെട്ടാനും നമ്മുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്താനും ഇവിടെ 100 പേർ കാണും. പതർച്ചകളുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടാൻ തക്കം പാർത്തിരിക്കുന്നവരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ചുറ്റുമുള്ളവരുടെ ആൾക്കൂട്ടമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ നമ്മളെ താങ്ങി നിർത്താൻ നമ്മളിലെ ആത്മവിശ്വാസം എന്ന ഒരൊറ്റ കരുത്ത് മാത്രം മതി. വീഴ്ചകൾ ഒരിക്കലും ഒരവസാനമല്ല. മണ്ണിൽ വീഴുന്ന വിത്ത് മരമായി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ഓരോ പതർച്ചയും പുതിയൊരു തുടക്കത്തിന്റെ വിളംബരമാണ്. വീഴുന്ന ഓരോ തവണയും മുൻപത്തേക്കാൾ ശക്തമായി കൂടുതൽ ആത്മവീര്യത്തോടെ തിരിച്ചുവരിക. കാരണം കൊടുങ്കാറ്റുകൾക്ക് തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് തോൽക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്റെ ആത്മവിശ്വാസമാണ്. ഇരുണ്ട രാത്രികൾക്ക് ശേഷം പുലരി സൂര്യൻ കൂടുതൽ തിളക്കത്തോടെ ഉദിച്ചുയരുന്നതുപോലെ നമ്മളെ തളർത്താൻ നോക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് തിരിച്ചുവരാം. നമ്മുടെ മൗനവും നമ്മുടെ അധ്വാനവും നാളെ വിജയത്തിന്റെ പേരായി മാറട്ടെ. നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല, നിങ്ങളുടെ മനസ്സ് സമ്മതിക്കാത്തിടത്തോളം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീട് പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നവോത്ഥൻ പദ്ധതിയെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മാരക രോഗങ്ങളും ക്ഷണിച്ചു വരുത്തി നമ്മൾ വിഷമിക്കുമ്പോൾ കൃഷി ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് കരുതിയാലോ? 1 സെന്റ് സ്ഥലം പോലും ഇല്ല എന്ന് കരുതിയാവും അടുത്ത ദുഃഖം. കൃഷി ചെയ്യണം എന്ന അതിയായ ആഗ്രഹവുമായി നടക്കുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. സ്ഥല ദൗർലഭ്യമാകും അവരെ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ കൃഷി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലം തരാൻ ആരെങ്കിലും തയ്യാറായാലോ? ഇതിൽ പരം സന്തോഷം എന്തുണ്ടല്ലേ? ഈ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ. നവോത്ഥൻ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കൂ. നവോത്ഥൻ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത് കൃഷിവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്രൊക്യൂർമെന്റ് ഓഫീസറുമായ ശ്രീ സുരേഷ് സി തമ്പിയാണ്.
1: കേര എന്ന പദ്ധതി ഇതൊരു ലോകബാങ്ക്

ഗവൺമെൻറ്റിൻ്റെ കൃഷിവകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന ഒരു ബൃഹത്തായിട്ടൊരു പദ്ധതിയാണ്. കേര പദ്ധതിയിൽ നമ്മുടെ കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെ എങ്ങനെ നമുക്ക് ചെറുക്കാം എന്നതിനെ ആസ്പദമാക്കിയിട്ട് ആ രീതിയിലുള്ള കൃഷിരീതികൾ, മാറുന്ന കാലാവസ്ഥയെ എങ്ങനെ കൃഷിരീതികൾ മാറ്റിയെടുക്കാം, അതിനെതിരെ എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഈ കേര എന്ന് പറയുന്നത്. കൃഷിരീതികൾ മാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്തുകൊണ്ടുള്ള കൃഷിരീതികളിലൂടെ ഒരു ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് നമ്മൾ രൂപീകരിക്കുകയാണ്. ആ രൂപീകരിച്ചതിന് ശേഷം പ്രതികൂല കാലാവസ്ഥയെ നമ്മൾ മാറ്റിയെടുക്കുകയല്ല, അതുവഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷിരീതികൾ വഴി സ്വാഭാവികമായിട്ടും കർഷകർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഉൽപ്പന്നത്തിന് നമ്മൾ ഒരു മാർക്കറ്റിംഗിലിട്ട് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ നമുക്ക് ഒരു വലിയൊരു ബിസിനസ്സാക്കി മാറ്റിയെടുക്കുക. ഇതാണ് കേര പദ്ധതിയുടെ ഒരു നട്ഷെല്ലായിട്ട് നമുക്ക് ചെറിയ സംക്ഷിപ്ത രൂപത്തിൽ പറയാൻ സാധിക്കുന്നത്. ഈ കേര പദ്ധതിയിൽ നമുക്ക് ആവശ്യം കർഷകരുടെ ഉൽപ്പാദനം കൂട്ടുക, അല്ലെങ്കിൽ കർഷകർ കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക, യുവജനങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാം, കൃഷി കേരളത്തിൽ പലപ്പോഴും ഒരു യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറകൾക്ക് അതൊരു അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃഷി നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആക്കുകയും അതുപോലെ തന്നെ കൃഷി കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവരികയും ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറകൾക്ക് കൃഷിഭൂമി ആവശ്യമാണ്. ഒരു യുവ കർഷകൻ കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കൃഷിഭൂമി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു അവസ്ഥയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നവോ എന്ന് പറയുന്നത് പുതിയതും ധനം എന്ന് പറയുന്നത് പണവുമാണ്. അപ്പോൾ പുത്തൻ പണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എങ്ങനെ കൃഷിയിലൂടെ നമുക്ക് സാധിക്കും, അതാണ് ഈ നവോത്ഥൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യുവ കർഷകന് കൃഷിഭൂമി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്കോ എന്ന് പറയുന്ന കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഒരു കൃഷിവകുപ്പിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നത്. ആ കമ്പനിയിൽ നവോത്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കാനും കൂടെ ആ കമ്പനി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ തുടക്കത്തിലേക്ക് വേണ്ടിയിട്ട് നവോത്ഥൻ്റെ ഒരു പോർട്ടൽ, ഓൺലൈൻ പോർട്ടൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നവോത്ഥൻ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കൃഷി ചെയ്യാനായിട്ട് ഭൂമി വേണം എന്ന് ആഗ്രഹിക്കുന്ന കർഷകർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ലോഗിൻ ഒക്കെ കിട്ടും. അദ്ദേഹം നമ്മുടെ നവോത്ഥൻ്റെ ഒരു ഭാഗമായി. നമ്മൾ കൃഷിഭൂമി ഈ കർഷകന് കൊടുക്കണമെങ്കിൽ കൃഷിഭൂമി ആവശ്യമാണ്. അടുത്ത നമ്മൾ ചെയ്യുന്ന കൃഷിഭൂമിയുള്ള കൃഷി ഉടമസ്ഥൻ്റെ അടുത്തും അതുപോലെ തന്നെ പബ്ലിക് സ്ഥാപനങ്ങളുണ്ട്, ഒത്തിരി സ്കൂളുകളുണ്ട്, കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് യൂണിറ്റ്സ് ഉണ്ട്, PSUs ഉണ്ട്, അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുടെ ഭൂമി വെറുതെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ഉടമസ്ഥയിലുള്ള വെറുതെ കിടക്കുന്ന ഭൂമിയുള്ള ഉടമസ്ഥനെയും നമ്മൾ ഈ നവോത്ഥാൻ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരെയും നമ്മൾ നിർബന്ധിക്കുന്നു. അങ്ങനെ ഒരു ഭാഗം കർഷകരും വേറൊരു ഭാഗത്ത് കൃഷിഭൂമി രജിസ്റ്റർ ചെയ്യുന്ന ഭൂ ഉടമസ്ഥനും ഉണ്ടാകും. ഇങ്ങനെ രണ്ടുപേരും ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് ചെയ്യേണ്ട പ്രോസസ്സ്, ഏത് കൃഷിക്കാരനാണോ ഭൂമി ആവശ്യം, ആ ഭൂമി ആവശ്യമുള്ള കൃഷിക്കാരനെ നേരത്തെ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, എനിക്ക് തിരുവനന്തപുരത്ത് ഒരു 10 ഏക്കർ ഭൂമി കൃഷി ചെയ്യാൻ ആവശ്യമെന്ന് വിചാരിക്കുക. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ പോർട്ടലിനകത്ത് കയറി നോക്കുക, നോക്കുമ്പോഴത്തേക്ക് ആറാലുമൂട്, പാറശാല, നെടുമങ്ങാട് എന്ന ഭാഗങ്ങളിലൊക്കെ 10 ഏക്കർ അല്ലെങ്കിൽ 15 ഏക്കറൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിഭൂമിയുള്ള ആൾക്കാരുണ്ടാവും. ആദ്യം ആ കൃഷിഭൂമി പോയി നോക്കുക, പരിശോധിക്കുക, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷി അവിടെ ഫലവത്താകുമോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതിനുശേഷം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഭൂ ഉടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മളൊരു എഗ്രിമെൻ്റ് വയ്ക്കുന്നു. ആ എഗ്രിമെൻ്റെ പേര് സർവീസ് ലെവൽ എഗ്രിമെൻ്റ്. എന്താണ് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്നൊരു ചോദ്യം വരാം. പാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലാണ് സാധാരണ നമ്മൾ കൃഷിഭൂമിയിലേക്ക് പോവുക. പാട്ടഭൂമിയായിട്ട് കൃഷി ചെയ്യുന്നത് കേരളത്തിൽ നിയമപരമായിട്ട് അത് തടസ്സമുണ്ട്. അത് ഒരു നിയമപരമായിട്ട് അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിഭൂമി ഒരു കർഷകന് പാട്ടത്തിന് കൊടുക്കാൻ സമ്മതിക്കാതെ പല ഉടമസ്ഥരും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന ഒത്തിരി നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് ഉണ്ട്, NRKs. അവരുടെ കയ്യിൽ ഭൂമിയുണ്ട്, അവർക്ക് പക്ഷേ കേരളത്തിൽ ഒരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കാനൊരു പേടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നത് കൈമോശം വന്നു പോകുമോ എന്നൊരു പേടി. ആ പേടിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് സർവീസ് ലെവൽ എഗ്രിമെൻറ്റ്. ഒരു ഭൂമി ഒരു ഉടമസ്ഥൻ നവോത്ഥാനം രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഭൂമിയിലേക്ക് നമ്മൾ കൃഷി ഭൂമി ഇല്ലാത്ത അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൃഷിക്കാരനെ അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ഭൂമി അയാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. ആ ഭൂമിയിലേക്ക് നമ്മൾ കൃഷിക്കാരനെ ക്ഷണിക്കുന്നു. ആ കൃഷിക്കാരൻ അവിടെ വന്നിട്ട് സർവീസ് ചെയ്യുന്നു. അതാണ് സർവീസ് ലെവൽ എഗ്രിമെൻറ്റ്. എന്താണ് സർവീസ് ചെയ്യുന്നത്? ആദ്യം ഭൂമി ഒന്ന് ഇളക്കുക, നല്ലവണ്ണം കളകളൊക്കെ മാറ്റുക, അതിനുശേഷം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിലമൊരുക്കുക, അല്ലെങ്കിൽ പറമ്പൊരുക്കുക, അതിനുശേഷം ആവശ്യമായിട്ടുള്ള തൈകൾ നടുക, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുക, പരിപാലിക്കുക, കീടങ്ങളെയും രോഗങ്ങൾക്കെതിരെ സംരക്ഷണം നൽകുക.

ശേഷം ഹാർവെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള സർവീസസ് അദ്ദേഹം ചെയ്യാനായിട്ട് നമ്മൾ കൃഷിക്കാരനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ സർവീസ് ലെവൽ അഗ്രിമെൻ്റ് ഒപ്പിടും. ആ അഗ്രിമെൻ്റ് ഒപ്പിടുമ്പോഴത്തേക്ക് ഭൂവുടമസ്ഥന് വെറുതെ കൊടുക്കുന്നൊരു ഭൂമിയായി മാറരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തൊരു അട്രാക്ഷനില്ല. അപ്പോൾ ഈ ഭൂവുടമസ്ഥന് ഇത്ര ഒരു തുക, ഞാൻ ചെയ്യുന്ന കൃഷിയുടെ ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം ഞാൻ ഈ ഉടമസ്ഥന് കൊടുക്കുമെന്ന് ആ കരാറിൽ നമ്മൾ ഒപ്പിട്ട്, ആ കരാറാണ് എസ് എൽ എക്ക് എന്ന കരാറിനകത്ത് അതും കൂടെ രേഖപ്പെടുത്തി വേണം ഒപ്പിടാനായിട്ട്. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വർഷത്തേക്ക് ഒരാൾക്ക് ഈ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് വഴി നമ്മൾ ഉടമ്പടി രേഖപ്പെടുത്തുമ്പോഴത്തേക്ക് വെറുതെ കിടക്കുന്ന ഭൂമി എനിക്ക് 10,000 രൂപ ഒരു ഏക്കറിനോ അല്ലെങ്കിൽ 20,000 രൂപ ഒരു ഏക്കറിനോ 30,000 ഒരു ഏക്കറിനോ ഒരു ഉടമസ്ഥന് കിട്ടുകയാണെങ്കിൽ ഉടമസ്ഥൻ വളരെ സന്തോഷവനായിരിക്കും. അതുപോലെ തന്നെ ഒന്നും ചെയ്യാനില്ല, ഇനി കൃഷിഭൂമിയില്ല, കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു നല്ല കൃഷിക്കാരന് ഈ ഭൂമി കിട്ടിയതോടുകൂടി അവൻ്റെ സമ്പാദ്യം കൂടുന്നു, കൃഷി ചെയ്യാനായിട്ടുള്ള ഉത്സാഹം കൂടുന്നു, അവൻ കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് കർഷകൻ ഏത് വിളയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനെ ആസ്പദമാക്കിയായിരിക്കും. ഈ കർഷകൻ കൃഷിഭൂമിയുള്ള ഉടമസ്ഥൻ്റെ അടുത്ത് ചെല്ലുകയാണ്, അദ്ദേഹം പറയുകയാണ് എനിക്ക് ഒരു വർഷത്തേക്ക് എനിക്ക് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നും അങ്ങനെ പറയുമ്പോഴത്തേക്ക് കർഷകൻ തീരുമാനിക്കേണ്ടത് അതവിടെ ഏത് വിള ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ കർഷകൻ്റെ മനസ്സിൽ ഒരു ഫലവൃക്ഷം ചെയ്യാനായിരിക്കും അവൻ്റെ ആഗ്രഹം. അങ്ങനെ അവിടെ പോയി ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഒരു വർഷം, അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് സാധ്യമല്ല. വേറൊരു കർഷകനുണ്ട്, എനിക്ക് പച്ചക്കറി ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ മരച്ചീനി ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ വാഴ ചെയ്യാനാണ് താല്പര്യം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിരിക്കും. അദ്ദേഹം അത് സ്വീകരിക്കുകയും സർവീസ് ലെവൽ എഗ്രിമെൻറ്റിലേക്ക് പോവുകയും ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ദേവസ്വത്തിൻ്റെ മലപ്പുറത്ത് ഉള്ള ഒരു കൃഷിഭൂമി ഉണ്ടായിരുന്നു. അവിടെ ഒരു കർഷകൻ ചെന്ന് ദേവസ്വമായിട്ട് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കിട്ടാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു നല്ല കൃഷി ഞാൻ ചെയ്തതാണ്, ഏകദേശം 12 ഏക്കറുണ്ട്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ദേവസ്വമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എത്ര വർഷത്തേക്കാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് 15-20 വർഷമെങ്കിലും വേണം. അപ്പോൾ അവർ ചോദിച്ചു എന്താ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്ലാവാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ ചിന്താഗതിയൊക്കെ മാറുന്നു കർഷകൻ്റെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവ് കൃഷി ചെയ്തിട്ട് 12 ഏക്കറിലൂടെ എനിക്ക് വരുമാനം കിട്ടും എന്നൊരു കർഷകൻ ഉറപ്പാക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കർഷകൻ ഇവിടെ മാർക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, ഇതിന് വളരെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 12 ഏക്കറും അദ്ദേഹം പ്ലാവ് വയ്ക്കുകയും അത് 20 വർഷത്തേക്ക് ദേവസ്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര രൂപ ഞാൻ വർഷം തോറും തന്നോളാം എന്ന് അദ്ദേഹം ആ ഉടമ്പടിയിൽ പറയുന്നുണ്ട്. ആ പറയുന്ന മാത്രമല്ല, ആ കാര്യങ്ങൾ ആദ്യത്തെ 3-4 വർഷത്തേക്ക് ഈൽഡ് ഉണ്ടാവില്ല, ഉൽപ്പാദനം ഉണ്ടാവില്ല. ആ സമയത്ത് അദ്ദേഹം കുറച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ വർഷവും ആ ഈൽഡ് അനുസരിച്ച് ഇദ്ദേഹം എസ് എൽ എ വഴി അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ വർഷം 10,000 തരാണെങ്കിൽ അടുത്ത വർഷം ഞാൻ 12,000, അടുത്ത വർഷം 14,000. ആ രീതിയിലുള്ള ഒരു മാറ്റവും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു എസ് എൽ എ എന്ന് പറയുന്നത് കർഷകൻ്റെ ഏത് വിള ചെയ്യുന്നു, അതുപോലെ തന്നെ ഭൂവുടമസ്ഥൻ്റെ ഒരു മനസ്സുണ്ട് എനിക്ക് ഇത്ര വർഷത്തേക്ക് എനിക്ക് കൊടുക്കാം എന്നുള്ളത്. ഇത് രണ്ടും ചേർന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ എസ് എൽ എ ഈ പറഞ്ഞ ഒരു വർഷം തൊട്ട് ചിലപ്പോൾ 20 വർഷം വരെ എന്നുള്ളൊരു ടെന്യൂറിലേക്ക് പോകത്തുള്ളൂ. ഇത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളിപ്പോഴും മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കേരളത്തിന് പച്ചക്കറി ആയിരുന്നാലും ഫലവർഗമായിരുന്നാലും ഇനി വേണ്ടത് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏകദേശം 90,000 ഹെക്ടർ ഭൂമി കേരളത്തിൽ വെറുതെ കിടക്കുകയാണ് എന്നാണ് കണക്ക്. അതിനകത്തൊരു 30,000 ഹെക്ടർ എങ്കിലും നവോത്ഥാനത്തിൽ കൂടെ കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ സുലഭമായ പച്ചക്കറിയും അതുപോലെ തന്നെ ഫല ഉൽപ്പന്നങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനും സാധിക്കും. അത് നമ്മുടെ ഗുണഭോക്താക്കൾക്ക് നല്ല ഒരു പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എസ് എൽ എ ചെയ്യുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് എൽ എ ഉടമസ്ഥനും കർഷകനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാപ്കോയിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് കൂടെ സൈൻ ചെയ്യും. അങ്ങനെ ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ വളരെ അത് വാല്യൂ ഉണ്ട്. ഭാവിയിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീം കിട്ടാനൊക്കെ ആയിട്ടോ ചിലപ്പം ഈ എസ് എൽ എ ഒരു ഭാവിയിൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ എസ് എൽ എക്ക് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏത് രീതിയിലാണ് ഡിസ്പ്യൂട്ടിനെ കൈകാര്യം ചെയ്യണം, ആർബിട്രേഷൻ കൈകാര്യം ചെയ്യണം. ഉടമസ്ഥൻ പറയണം എനിക്ക് 5 വർഷത്തേക്ക് ഞാൻ തന്നു, 2 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ആ ഭൂമി തിരിച്ചു വരണമെങ്കിൽ ആ കോമ്പൻസേഷൻ കൊടുക്കാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. അതെല്ലാം വളരെ വ്യക്തമായി സർവീസ് ലെവൽ എഗ്രിമെൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കർഷകനോ അല്ലെങ്കിൽ ഭൂ ഉടമസ്ഥനോ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കേരളത്തിലെ തരിശ് ഭൂമികളെല്ലാം മാറ്റി നമുക്ക് ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു കൃഷിഭൂമിയാക്കി മാറ്റുകയും കർഷകർക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പുതിയ ടെക്കീസൊക്കെ വരുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്രിസിഷൻ ഫാമിംഗ് അങ്ങനെയുള്ള ഒത്തിരി ഫാമിംഗ് ചെയ്യാൻ, അക്വാകൾച്ചർ അതുപോലെ തന്നെ എയറോപോണിക്സ് ഇങ്ങനെ ഒത്തിരി പുതിയ പുതിയ നൂതനമായിട്ടുള്ള കൃഷികൾ ചെയ്യുന്ന ഈ നമ്മുടെ കർഷകർക്ക്
ഈ ഒരു പദ്ധതി വലിയ ഉപകാരപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ കർഷകരും, ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ, പാട്ടത്തിനല്ല പാട്ടം എന്ന് പറയുന്ന ആ കൃഷിഭൂമി ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ നടക്കുന്ന കർഷകർ സർവീസ് ലെവൽ എഗ്രിമെൻറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരികയും കൂടുതൽ കൃഷിഭൂമി ഏറ്റെടുക്കുക, അങ്ങനെ നവോത്ഥാൻ പദ്ധതിയിലൂടെ കർഷകർ പുതിയതായിട്ട് ഇതിനകത്ത്

0: ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വെറുതെ കിടക്കുന്ന ഭൂമി കർഷകർ ചെയ്യട്ടെ എന്ന് വളരെ നല്ല മനസ്സോടുകൂടി ഭൂ ഉടമസ്ഥന്മാർ ചിന്തിക്കുക. അങ്ങനെ രണ്ടുപേരും നവോത്ഥൻ പോർട്ടലിൽ ജോയിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ കേരളത്തിലെ ഒരു കാർഷിക കേരളമായിട്ട്, തരിശുരഹിത കേരളമായിട്ട് മാറാൻ നമ്മൾ ഇനിയും സമയം അടുത്തിരിക്കുന്നു. അത് സാക്ഷാത്കരിക്കാനായിട്ട് നവോത്ഥൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമി നവോത്ഥൻ പദ്ധതിയിലൂടെ എങ്ങനെ നേടാമെന്ന് മനസ്സിലായില്ലേ? നവോത്ഥൻ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്രൊക്യൂർമെന്റ് ഓഫീസറുമായ ശ്രീ സുരേഷ് സി തമ്പിയാണ്. ശ്രീ സുരേഷ് സി തമ്പിയുടെ ഫോൺ നമ്പർ 9037824060. സുഖകരമായ മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മന്ദാര പൂങ്കാറ്റും കൂടി വന്നാലോ? ഒരു ചായയും മറ്റേ കയ്യിൽ ചൂടുള്ള ഒരു വടയൊക്കെയായി മഴയും കണ്ട് പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കാം. ഇതാ ഒരു ഗാനം.

0: ഗാനം ഇഷ്ടപ്പെട്ടോ? അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: പഴുത്ത പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങൾ. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നു. ഇത് മലബന്ധം, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നാരുകളും വെള്ളവും ധാരാളമായി ഉള്ളതുകൊണ്ട് കുടലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്.

0: മിൻസി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ പപ്പായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നു. വിറ്റാമിൻ എ, സി, ഇ എന്നിവയുടെ സാന്നിധ്യം കാരണം പപ്പായ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. ഇത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായതിനാൽ ചർമ്മത്തിലെ ചുളിവുകൾ, പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്നിവ തടയാനും സഹായിക്കും. കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് ചർമ്മത്തിന് തിളക്കം നൽകാനും ഇത് സഹായിക്കുന്നു. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ, പൊട്ടാസ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൈപ്പർ ടെൻഷൻ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ്. വിശപ്പ് കുറയ്ക്കാനും മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും ഇതുമൂലം സാധിക്കും. അതുവഴി ശരീരഭാരം കുറയുകയും ചെയ്യും. പഴുത്ത പപ്പായ കരളിന്റെയും പ്ലീഹയുടെയും വീക്കം ശമിപ്പിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധിയാക്കാൻ പപ്പായ സഹായിക്കും. പച്ചപ്പപ്പായ വിരശല്യത്തെ അകറ്റി നിർത്താനും സഹായിക്കും. വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പപ്പായ സഹായിക്കുന്നു. മിക്കവാറും എല്ലാവർക്കും പഴുത്ത പപ്പായ കഴിക്കാവുന്നതാണ്. ഇത് സാധാരണയായി സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു പഴമാണ്. പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ പപ്പായ കഴിക്കാം. ഇതിൽ പ്രകൃതിദത്തമായ പഞ്ചസാരയാണ് ഉള്ളതെങ്കിലും അളവ് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. നന്നായി പഴുത്ത പപ്പായ ഗർഭിണികൾക്ക് സുരക്ഷിതമായി കഴിക്കാം. വിറ്റാമിൻ സിയും ഇയും ഫൈബറും ഫോളിക് ആസിഡും ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾക്ക് നല്ലതാണ്. നെഞ്ചരിച്ചിൽ, തികട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് ആശ്വാസം നൽകും. എന്നാൽ പച്ചപ്പപ്പായ ഗർഭിണികൾ കഴിക്കാൻ പാടില്ല. മലബന്ധം, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പപ്പായ കഴിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പപ്പായ ഒരു നല്ല ഭക്ഷണമാണ്.
1: ഇനി സോയിൽ ഹെൽത്ത് കാർഡ് എന്താണെന്ന് ഒന്ന് കേട്ടാലോ.
0: മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
1: മഴക്കാലമാണല്ലോ, കൃഷികൾക്ക് കൂടുതൽ സംരക്ഷണം വേണ്ട കാലവുമാണ്. നിലവിലുള്ള കൃഷിയെ എങ്ങനെ സംരക്ഷിക്കാം, പുതുതായി എന്തൊക്കെ നടാം എന്നൊക്കെ നോക്കിയാലോ.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 mL 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്നു തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി അഫ്സലും സുജാതയും പാടിയത് ചിത്രം ചതിക്കാത്ത ചന്തു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്രഗാനങ്ങൾ. ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി ഹരിചരൺ പാടിയ ഗാനം ചിത്രം എക്സ്ട്രാ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന ഫ്രാൻസിൽ ഭാരത് ഇന്നവേറ്റ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. നാഷണൽ സ്റ്റുഡന്റ്സ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലാൻഡ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗിന് തെരഞ്ഞെടുത്തു. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജിസ് ജോയി വരികളെഴുതി പ്രിൻസ് ജോർജ് സംഗീതം നൽകി. വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് അശ്വതി തിരുനാൾ രാമവർമ്മ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ, ഖടം പെരുകാവ് ശ്രീ പി എൽ സുധീർ, മുഖർശംഖ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ്. കാമവർദ്ധനീരാഗത്തിൽ സാരസാക്ഷ പരിപാലയ എന്ന കൃതി കേൾക്കാം. ആദിതാളം.

സരിഗരിഗബബ സരിഗബബ റിഗബബ ഗമബ മപ സപ്പ

തങ്ങളുടെ തങ്ങാൻ തിന്നത്തോ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. ഖടം പെരുകാവ് ശ്രീ പി എൽ സുധീർ. മുഖർശംഖ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ രാത്രിയെ മനോഹരമാക്കുവാൻ ഒരു പിടി മധുരഗാനം.

ആദ്യ ഗാനം തനി നിറം. ഈ ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ വരികളെഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും മാധുര്യം പാടിയത്.

അടുത്ത ഗാനം യേശുദാസ്, മാധുരി, പി ലീല, ബി വസന്ത എന്നിവർ പാടിയത്. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30. ആകാശവാണി അണ്ടവരി എഫ് 101.9. ഇപ്പോൾ സുഭാഷിതം, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. കണ്ണുനീർത്തുള്ളി എന്ന പ്രസിദ്ധമായ വിലാപകാവ്യത്തിൽ നാലപ്പാട്ട് നാരായണമേനോൻ അന്വർത്ഥമായി രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണിവ. അനന്തവും അജ്ഞാതവും ആർക്കും അവർണനീയവുമാണ് ഈ ലോകചക്രവും അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മാർഗവും. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ട് നോക്കുന്ന മനുഷ്യന് ഇതിൻ്റെ പരമാർത്ഥസ്ഥിതി ഗ്രഹിക്കുക സുദുഷ്കരം തന്നെയാണ്. ഘോരസാഗരം, കൊടുങ്കാട്, മഹാസത്രം, അത്യാശ്ചര്യ നാടകവേദി എന്നിങ്ങനെയെല്ലാം പൂർവസൂരികൾ ലോകത്തെ സ്വഭാവനാനുസരണം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആദിത്യൻ മുതൽ അമീബ വരെ വ്യത്യസ്ത നാമരൂപഭാവങ്ങളോടുകൂടിയ ജീവകോടികളെ കൊണ്ട് സമലംകൃതമാണ് ലോകം. ദൃശ്യങ്ങളും ദർശനവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ദ്രഷ്ടാവ് അഥവാ കാഴ്ചക്കാരൻ ആരാണെന്ന് അധികമാരും അന്വേഷിക്കുവാൻ മുതിരുന്നില്ലെന്നുള്ളതാണ് നിജസ്ഥിതി. ആദ്യന്തങ്ങളെപ്പറ്റി അറിയാതെ മദ്യം മാത്രം കണ്ടുകൊണ്ട് മോഹനീയമായ ഈ ദൃശ്യങ്ങളിൽ ആകൃഷ്ടരായി അലഞ്ഞു തിരിയുകയാണ് മാനുഷ്യകം. വിലപ്പെട്ട വിവേക വിചാരശേഷി കൈമുതലായി ലഭിച്ചിട്ടുള്ള മാനവ സമൂഹം പൂന്താനം പറഞ്ഞിട്ടുള്ളതുപോലെ ജന്മം പഴുതേ ചുട്ടുതിന്നുകയാണ് ചെയ്യുന്നത്. അപൂർവം ചില ധീരന്മാർ ആദ്യം മുതലേ ഈ അനിർവചനീയമായ ലോകപ്രതിഭാസത്തിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂര്യതുല്യം അവർ അത് കണ്ടെത്തി. പിന്നാലെ വരുന്ന സത്യാന്വേഷകർക്കായി അത് രേഖപ്പെടുത്തി വച്ചിട്ടാണ് അവർ യാത്രയായതും. അവയാണ് ആർഷഭാരതത്തിൻ്റെ അസ്തിത്വ പ്രമാണങ്ങളായ ഉപനിഷത്തുകൾ. അവയിൽ പറഞ്ഞിട്ടുള്ള നിലനിൽപ്പിൻ്റെ രഹസ്യം അഥവാ പരമകാരണതത്വം എന്തെന്ന് ഗ്രഹിക്കുവാൻ ഭൂരിഭാഗം ആളുകളും മിനക്കെടാറില്ല. മൃത്യുവാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിനു വേണ്ടി ഉഴലുന്നത് പോലെ നശ്വരമായ സുഖഭോഗങ്ങൾ തേടി ജീവിതം പാഴാക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടം പോലെ ജീവിതം നയിക്കുന്നതിൻ്റെ തിക്തഫലങ്ങളാണ് അനുദിനം നാം ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ ദുരന്ത സംഭവങ്ങളെല്ലാം. ഒരുവൻ ഈ ജീവനെ ഒരു അത്ഭുത വസ്തുവിനെ പോലെ നോക്കി നിൽക്കുന്നു. അപ്രകാരം തന്നെ മറ്റൊരുവൻ ഒരു അത്ഭുത വസ്തുവിനെപ്പോലെ അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. വേറൊരാൾ ആശ്ചര്യ വസ്തുവിനെപ്പോലെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇനിയും ഒരാൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ പോലും അറിയുന്നവനായി ഭവിക്കുന്നുമില്ല. ഈ നാല് പേരിൽ ഒരാളാണ് നാമെന്നതിൽ സംശയമില്ല. കണ്ടാലും കേട്ടാലും കൊണ്ടാലും അറിയാത്ത നാലാമത്തെ വിഭാഗത്തിലാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും നില. കീർത്തിയും സമ്പത്തും ആദരാംഗീകാരങ്ങളും ഏത് വിധത്തിലും നേടിയെടുക്കുന്നതിന് വേണ്ടി പരക്കം പായുന്ന ജനകോടികൾക്ക് ലോകത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചോ അതിൽ സമാധാന സംസ്ഥിതി നിലനിർത്തുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുവാൻ സാധ്യമേ അല്ല. ആർത്തി എന്ന മൂർത്തിയുടെ ആവേശത്തിൽ അമർന്ന് ജീവിതം നയിക്കുന്നവർക്ക് സമാധാനകാംക്ഷികളായ സാധുക്കളോട് ദ്വേഷവും അവരെ വകവരുത്താനുള്ള നിഗൂഢ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് ജീവിത ധർമ്മം. വിതച്ചത് കൊയ്യാൻ അവർ തയ്യാറായിക്കൊള്ളട്ടെ എന്നാശ്വസിക്കാനേ നിർവാഹമുള്ളൂ. ഏവർക്കും സന്മനോഭാവം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാനേ വസ്തുസ്ഥിതി അല്പമെങ്കിലും അറിഞ്ഞ സമാധാനകാംക്ഷികൾക്ക് ചെയ്യാൻ കഴിയൂ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

0: सन 1966 मेरा साया
1: नैनू में बदरा छाए बिजली से चमके
0: सन 1967 अनीता।

चित्रसेन, उपचित्र, सुचारू, चित्राक्ष, नंद और उपनंद मारे गए।